പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത ഒരാളെ കർമ്മനിരതനാക്കുന്നു. പ്രവർത്തനക്ഷമതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. നിരീക്ഷണം, ശ്രദ്ധ, വീക്ഷണം, മനോഭാവം, പഠനമികവ്, ഓർമ്മ, ബുദ്ധി, ആശയങ്ങളും ചിന്തകളും എല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെ സമഗ്രമായ പ്രവർത്തനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളും അങ്ങേയറ്റം പ്രവർത്തനക്ഷമമായാലും ചിലർ വിവരമില്ലായ്മയോ അഹങ്കാരമോ എന്നറിയില്ല, പഞ്ചേന്ദ്രിയങ്ങളും നിഷ്ക്രിയമാണെന്ന രീതിയിലാണ് പെരുമാറ്റം. ഏറ്റവും പ്രവർത്തനക്ഷമമാകേണ്ട ശ്രവണശക്തി പലർക്കും ഉണ്ടോ എന്ന് സംശയമാണ്. ബധിര കർണമാണ് അവർക്ക്. ആവശ്യമുള്ളത് ഒന്നും തന്നെ ശ്രവിക്കില്ല. എന്നാൽ അനാവശ്യമായ താഴ്ന്ന ചലനം പോലും ശ്രദ്ധിക്കുന്നവർ. എൻ്റെ കർണങ്ങൾക്ക് ശ്രവണശക്തി ഉണ്ടെങ്കിൽ ശ്രവിക്കുക, ശ്രദ്ധിക്കുക, ഓർക്കുക, പ്രവർത്തിക്കുക. ശ്രവണശേഷി ഉണ്ടായിട്ടും അതുപയോഗിച്ചില്ലെങ്കിൽ മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രവണശേഷിയുണ്ടെങ്കിലും ബധിര കർണമാണോ എൻ്റേത്? ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കവിധാരയിൽ എടശ്ശേരിയുടെ അതേ പ്രാർത്ഥന എന്ന കവിതയാണ് ആലപിക്കുന്നത് സുനിൽ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:15 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷമാണ്. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ ബാണയുദ്ധം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം, അവതരിപ്പിക്കുന്നത് ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 ഓണം ഗാനോത്സവം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണം ഗാനോത്സവം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 ഗാന്ധിലയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. 10:00 ഓണം ഗാനോത്സവം. രാവിലെയും ഉച്ചയ്ക്കും പ്രക്ഷേപണം ചെയ്ത പരിപാടികളുടെ പുനഃപ്രക്ഷേപണം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം ഇടശ്ശേരിയുടെ അതേ പ്രാർത്ഥന എന്ന കവിത. ആലപിക്കുന്നു സുനിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടശ്ശേരിയുടെ കവിത അതേ പ്രാർത്ഥന, ആലപിച്ചത് സുനിൽ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് നബി.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 21, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 21 വർഷത്തിലെ 233 ദിനമാണ്. ഓഗസ്റ്റ് 21 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1911 ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ ലൂവ്രയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. 1959 ഹവായ് ഔദ്യോഗികമായി അമേരിക്കയുടെ 50-ാമത് സംസ്ഥാനമായി മാറി. 1972 വന്യജീവി സംരക്ഷണ നിയമം പാസാക്കി. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതും വ്യാപാരം ചെയ്യുന്നതും അന്നു മുതൽ നിരോധിച്ചു. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ലാത്വിയ പൂർണമായും സ്വാതന്ത്ര്യം നേടി. 2009 ഇന്ത്യൻ നാവികസേനയുടെ സി ഹാരിയർ എന്ന യുദ്ധവിമാനം അറബിക്കടലിൽ തകർന്നു വീണു. 1915 ഇറ്റലി തുർക്കിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1942 വാൾട്ട് ഡിസ്നിയുടെ ആനിമേറ്റഡ് സിനിമയായ ബാംബി പുറത്തിറങ്ങി. 1963 ദക്ഷിണ വിയറ്റ്നാമിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. 2017 ഏകദേശം 40 വർഷത്തിനിടെ ആദ്യമായി ഒറിഗോൺ മുതൽ സൌത്ത് കരോലിന വരെ യുഎസിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം പ്രത്യക്ഷപ്പെട്ടു. 1988 റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ത്യൻ അതിർത്തിക്കടുത്ത് നേപ്പാളിലുണ്ടായി. ഇന്ത്യയുടെ ഷഹനായി നാദം എന്നറിയപ്പെടുന്ന ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ചരമദിനവും ഓഗസ്റ്റ് 21.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ. 10-ൽ പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111-933-600. സിഎം വിസ്താര.
4: സിഎം വിസ്താര നെല്ലൂന്നി.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648-9495-127627-9656-948321. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
3: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
5: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
3: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
5: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
8: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
1: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടീക്കൻ, ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം മാറ്റിയെന്നതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടപ്രകാരം ED പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും. വീണയുടെ കൈപ്പടയിലുള്ള രേഖയിൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യമനുസരിച്ച് ഏതാണ്ട് 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് മാറ്റി എന്നുണ്ടെന്നാണ് ED പറയുന്നത്. ഇത് അക്കൌണ്ടിലൂടെയല്ല, ഹവാല ഇടപാടിലൂടെയാണ് കൊണ്ടുപോയതെന്നും ED സംശയിക്കുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും സ്ഥലവും രൂപകൽപ്പനയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിൽ കേരളം നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോഴത്തെ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. പുതിയ അണക്കെട്ടിന്റെ ചെലവ് വഹിക്കാൻ കേരളം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഴുവൻ വെള്ളവും തമിഴ്നാടിന് ഉപയോഗിക്കാം. എന്നാൽ നദീജലം പങ്കിടുന്ന വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും കോടതി വിധികളുമാണ് അടിസ്ഥാനമാക്കേണ്ടതെന്ന് കാവേരി തർക്കം കൂടി പരാമർശിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അഭിപ്രായപ്പെട്ടു. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് നിർണായക നീക്കം. DRDO വികസിപ്പിക്കുന്ന മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു. ഇതിന് മാറ്റം വരുന്നതോടെ സ്വകാര്യ കമ്പനികളായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, സോളാർ ഇൻഡസ്ട്രീസ്, അദാനി ഡിഫൻസ് ആന്റ് എയ്റോസ്പേസ് തുടങ്ങിയ കമ്പനികൾ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സജീവമാവും. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 78 ദിവസം പിന്നിടുമ്പോൾ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം 10,000 ലേക്ക്. ഇതുവരെ 8.24 കിലോ MDMA 979 കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 9,213 കേസുകളിലായി 9,941 അറസ്റ്റുകളാണ് നടന്നത്. തുടർച്ചയായുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പിന്നാലെ സ്ഥിര നിയമനങ്ങൾക്കായി നടപടി സ്വീകരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനം. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് 3 മാസത്തിനകം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. 20-ലേറെ സ്ഥിരം തസ്തികകളിലേക്ക് നിയമന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. MBBSന് കോഴ്സ് കാലാവധിയായ 4.5 വർഷത്തെ ഫീസ് മാത്രം ഈടാക്കുന്നത് സംബന്ധിച്ച തർക്കത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. സ്വാശ്രയ കോളേജുകൾ 4.5 വർഷത്തെ ഫീസേ ഈടാക്കാവൂ എന്ന് ജൂലൈ 14 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും അതിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെയും പാർലമെന്റ് പ്രാതിനിധ്യത്തിൽ ആനുപാതികമായ കുറവ് വരുന്നില്ലെന്ന് നിയമപരമായി ഉറപ്പുവരുത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ റദ്ദാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ജാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് ഭാരത് ചർച്ചയുടെ അവലോകനത്തിന് തട്ടമിട്ട വിദ്യാർത്ഥിനികൾ വേണമെന്ന നിർദ്ദേശം വിവാദമായി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 പരിപാടിയിലാണ് വിവാദങ്ങൾ ഉണ്ടായത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ സാധാരണ പലഹാരങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ അനുവദിച്ചതിന് ആമസോണിന് 1 ലക്ഷം രൂപ പിഴ. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയായ CCPA നടപടി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മുട്ടിൽ മരം വിൽപ്പന കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. കേസിൽ 1-ാം പ്രതി റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായിരുന്നത്. ഉത്തർപ്രദേശിലെ ഗുണ്ട സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം സാധുതയില്ലാത്തതാണെന്ന് സുപ്രീംകോടതി. കുറ്റകൃത്യങ്ങൾ ഏതെന്ന് വ്യക്തമാക്കാതെ ഒരാളെ ഗുണ്ടയെന്ന് മുദ്രകുത്തി ശിക്ഷിക്കുന്നത് 1986 നിയമമെന്നും ജസ്റ്റിസുമാരായ JB പർദേവാല, കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. തെലങ്കാന നൽഗൊണ്ടയിൽ ബൈക്ക് വാങ്ങാനുള്ള പണമുണ്ടാക്കാൻ 2 12-ാം ക്ലാസുകാർ ആസൂത്രണം ചെയ്ത കവർച്ച ചെന്നെത്തിയത് സ്വന്തം സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ദാരുണാന്ത്യത്തിലേക്ക്. തനിച്ച് താമസിക്കുന്ന 50-കാരിയായ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നിന്ന് 2,50,000 രൂപ കവർന്നത് പുറത്തിറങ്ങുന്നതിനിടെ അവർ തിരിച്ചറിഞ്ഞതോടെ വിദ്യാർത്ഥി ആക്രമിച്ചു. കത്തികൊണ്ടുള്ള 27 കുത്തുകളേറ്റാണ് പ്രിൻസിപ്പൽ മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷ്ടിച്ച തുകയ്ക്ക് പുറമെ പ്രിൻസിപ്പലിന്റെ വില കൂടിയ മൊബൈൽ ഫോണും എടുത്താണ് പ്രതി രക്ഷപ്പെട്ടത്. വ്യവസായത്തിന്റെ നിർവചനത്തെ കൂടുതൽ തൊഴിലാളി സൌഹൃദമാക്കി വിപുലീകരിച്ച 1978 വിധി കഴിഞ്ഞ വർഷം നിലവിൽ വന്ന 2020 വ്യാവസായിക റിലേഷൻസ് കോഡിന് ബാധകമല്ലെന്ന് സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം 1947 വ്യാവസായിക തർക്ക പരിഹാര നിയമപ്രകാരം ഇനിയും തീർപ്പാവാത്ത കേസുകളിൽ 1978 7-അംഗ ബെഞ്ചിന്റെ നിർവചനം ബാധകമാവും. 2013 ബലാത്സംഗ കേസിൽ 10 വർഷത്തെ കഠിന തടവ് വിധിച്ച ബോംബെ ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ സുപ്രീംകോടതിയെ സമീപിച്ചു. കരുവാറ്റയിലെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ പെൺകുട്ടി വീട്ടിൽ നിന്ന് സ്വർണമെടുക്കുന്നതിൽ പരാജയപ്പെട്ടതും കൊലയ്ക്ക് പ്രേരണയായെന്ന് പോലീസ്. ശനിയാഴ്ച രാത്രിയാണ് മടപ്പുരക്കൽ പടിയേറ്റതിൽ ശിവൻകുട്ടി ചെട്ടിയാർ കൊല്ലപ്പെട്ടത്. സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾ ഓരോ കുട്ടിക്കും ഗ്രൂപ്പിനും നൽകിയ മാർക്ക് ഇലക്ട്രോണിക് ഡിസ്പ്ലേ വഴി സ്ക്രോൾ ചെയ്ത് സ്റ്റേജിൽ കാണിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കലോത്സവത്തിന് 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ പണം പിരിക്കരുതെന്നും ഉത്തരവ് നൽകി. മത്സര സമയത്ത് വേദികളിൽ പ്രോഗ്രാം കൺവീനർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ പേരും മൊബൈൽ നമ്പറും പ്രദർശിപ്പിക്കണം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മത്സരത്തിന് ക്ലാസ് മുറികളോ മറ്റ് സംവിധാനമോ സജ്ജമാക്കണം. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്ത് അനധികൃതമായി നിർമ്മിച്ച സുരക്ഷാ ബാരിക്കേഡുകളും താൽക്കാലിക നിർമ്മിതികളും അധികൃതർ പൊളിച്ചുനീക്കി. എംബസിയുടെ അംഗീകൃത അതിർത്തിക്ക് പുറത്താണ് ഇവ നിർമ്മിച്ചിരുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മഹാത്മാഗാന്ധിയുടെ കയ്യൊപ്പോടുകൂടിയ 688 ചിന്താശകലങ്ങൾ ഉൾപ്പെടുന്ന അപൂർവ കയ്യെഴുത്ത് പ്രതി ലേലത്തിൽ വിറ്റത് 16.20 കോടി രൂപയ്ക്ക്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാഫ്രൺ ആർട്ട് സംഘടിപ്പിച്ച ലേലത്തിലാണ് ഇവ റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയത്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത MDMA കേസിലെ പ്രതികളെ കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡിൽ കഴിയുന്ന പേരാമ്പ്ര സ്വദേശികളായ പ്രതികളെ അന്വേഷണ സംഘം വ്യാഴാഴ്ച കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. 1984 സിഖ് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് തിഹാർ ജയിലിലായിരുന്ന മുൻ കോൺഗ്രസ് MP സജ്ജൻകുമാർ അന്തരിച്ചു. ഹോംവർക്ക് ചെയ്തില്ലെന്ന കാരണത്താൽ അധ്യാപികയുടെ മർദ്ദനത്തിനിരയായ 6 വയസ്സുകാരൻ ക്ലാസ് മുറിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ വൺ ടൗൺ ഏരിയയിലുള്ള ലിറ്റിൽ ഗാർഡൻ സ്കൂളിലാണ് സംഭവം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടോൾ പ്ലാസകളിൽ നിന്ന് ലോക്കൽ പാസ് എടുക്കാൻ ഇനി പ്ലാസയിൽ നേരിട്ടെത്തി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തെ 121 ടോൾ പ്ലാസകളിലേക്കുള്ള പ്രതിമാസ പ്രാദേശിക പാസ് ഓൺലൈനായി എടുക്കാൻ ഡിജിറ്റൽ ഫാസ്ടാഗ് ലോക്കൽ പാസ് സൌകര്യം ഏർപ്പെടുത്തി. ശ്രീരാം ഫിനാൻസിന്റെ ഇരിട്ടി ശാഖയിലും വായ്പാ തട്ടിപ്പ് നടന്നതായി പരാതി. തന്റെ പേരിൽ 5.4 ലക്ഷം രൂപ താനറിയാതെ വായ്പയെടുത്തതായി സർക്കാർ സർവീസിലുള്ള ഡോക്ടർ ഇരിട്ടി പോലീസിൽ പരാതി നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മുഴപ്പിലങ്ങാട് മലബാർ കോർട്ട്യാർഡ് സംഘടിപ്പിക്കുന്ന KTDC പായസമേള തുടങ്ങി. ഓണത്തിന്റെ തനത് രുചികളും മലബാറിന്റെ പ്രത്യേകതയുമുള്ള വിവിധയിനം പായസങ്ങളാണ് മേളയിൽ വിൽപ്പനയ്ക്കായുള്ളത്. ഓണാഘോഷം അതിരുവിടാതിരിക്കാൻ സ്കൂൾ കോളേജ് പരിസരങ്ങളിലും പ്രധാന ടൌണുകളിലും പാർക്കുകളിലും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കർശന നിരീക്ഷണം. ഓണപരീക്ഷയ്ക്ക് ശേഷം വിദ്യാലയങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും ബുധനാഴ്ച രാത്രി റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 16 പേർ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. ഓണക്കാലത്ത് മായം ചേർന്ന പാലിന്റെ വിപണനം തടയുന്നതിന്റെ ഭാഗമായി ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ ഗുണമേന്മ നിയന്ത്രണ വിഭാഗം ഊർജിത പാൽ പരിശോധനാ ക്യാമ്പ് തുടങ്ങി. കൃഷി ഉൾപ്പെടെ മുൻഗണനാ വായ്പകൾ ലക്ഷ്യം തികക്കാൻ മാത്രമാകരുതെന്ന് പൊതുമേഖലാ ബാങ്കുകളോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുവിശേഷ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പ്രായപൂർത്തിയാകാത്ത 4 പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മതപ്രഭാഷകനെ തിരുനെൽവേലി പോക്സോ പ്രത്യേക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. 10 ലക്ഷം രൂപ വീതം 4 പെൺകുട്ടികൾക്കും നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി വിധിച്ചു. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ നികുതി വെട്ടിപ്പ് നടന്നതായി GST വകുപ്പിന്റെ SIT അന്വേഷണത്തിൽ കണ്ടെത്തി. മാലൂരിൽ പറമ്പിലെ പന്നിക്കിണിയിൽ കുടുങ്ങിയ പുലി ചത്തു. മണിക്കൂറുകളോളം നാടിനെ മുൾമുനയിൽ നിർത്തിയ പുലി മയക്കുവെടിയേറ്റ് നിരീക്ഷണത്തിലിരിക്കെയാണ് ചത്തത്. അരയിൽ കുടുങ്ങിയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. 8 മണിക്കൂറിലധികം കുരുക്കിൽ കിടന്നതാണ് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കാൻ കാരണമായതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. ഏകദേശം 5 വർഷത്തോളം പ്രായമായ ആൺപുലിയാണ് ചത്തത്. പുലി ചത്ത സംഭവത്തിൽ വനം വകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തിയാക്കും. പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിലും മറ്റു മേഖലയിലും മഞ്ഞപ്പിത്തം വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഊരത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. KCL 3rd season ആദ്യ മത്സരത്തിൽ തൃശൂരിന് വിജയം. കാലിക്കറ്റിനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

വർഷകാലം കഴിഞ്ഞു. യമുന വീണ്ടും തെളിഞ്ഞു. യാദവർ സ്വസ്ഥരായി. കേശവിനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ബലരാമന്. ശ്രീകൃഷ്ണനും ബലരാമനും വളരുവാൻ തുടങ്ങി. അവരുടെ ബാലലീലകൾ ആർക്കാണ് ആനന്ദമുണ്ടാക്കാത്തത്? രാമനും കൃഷ്ണനും പിച്ചുവെച്ച് നടക്കാൻ തുടങ്ങി. കണ്ണനേറെ പ്രിയം പാലും വെണ്ണയുമാണ്. പശുക്കുട്ടി ഒരു മുലയിൽ കടിച്ചപ്പോൾ കണ്ണൻ മറ്റൊരു മുലയിൽ നിന്നും പാൽ കുടിക്കുവാൻ തുടങ്ങി. പൂവാലി പശുവിന് അതിഷ്ടമായി. കണ്ണന്റെ കുസൃതികളും വളർന്നു. തൈർക്കുടമുടച്ചു, നറും പാൽ മറച്ചിട്ടു. മാധവന് വായിൽ കൊച്ചരിപ്പല്ലുകൾ മുളച്ചിരിക്കുന്നു. ഉണ്ണിക്കണ്ണൻ മണ്ണുവാരി തിന്നുകയാണ്. അരുതേയെന്ന് വിലക്കിയിട്ടും കണ്ണൻ കേൾക്കുന്നില്ല. യശോദ പരിഭ്രമിച്ചു. ആ വികൃതിയെ ഒരു പാഠം പഠിപ്പിക്കണം. കണ്ണൻ നിറപുഞ്ചിരിയുമായി മുറ്റത്തിരിക്കുകയാണ്. കണ്ണ, സത്യം പറയണം, നീ മണ്ണുവാരി തിന്നോ? ഇല്ലമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല. വെണ്ണയും പാലും തന്നല്ലേ അമ്മ വിട്ടത്. ബലരാമനടക്കം എല്ലാവരും പറഞ്ഞു. കണ്ണൻ നുണ പറയുകയാണ്. മാധവൻ മണ്ണ് തിന്നു. യശോദ അല്പം ദേഷ്യത്തോട് പറഞ്ഞു, നീ മണ്ണു തിന്നിട്ടില്ല അല്ലേ? സത്യമോ അസത്യമോ എന്ന് എനിക്കറിയണം. വേഗം വാ തുറക്കൂ. കണ്ണൻ ഗൗരവത്തോട് പറഞ്ഞു, അമ്മേ, സത്യമാണ് ഞാൻ ഊതിയത്. മണ്ണ് ഞാൻ ഉണ്ടിട്ടില്ല. എന്നാൽ എന്റെ വായിൽ മണ്ണുണ്ട്. അത് കണ്ട് അമ്മ പരിഭ്രമിക്കരുത്. ദാ അമ്മ നോക്കിക്കൊള്ളൂ. ബാലഗോപാല വേഷധാരിയായ വിരാട് പുരുഷൻ മന്ദം മന്ദം വാ തുറന്നു. കണ്ണന്റെ വായിൽ മണ്ണുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യശോദ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ആ മാതാവ് വിറച്ചു, പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിന്നു. കേശവന്റെ വദനത്തിൽ പുരാതന ലോകങ്ങൾ യശോദ ദർശിച്ചു. മകനെ കണ്ണ, അമ്മയ്ക്ക് മതിയായി, നീ വായടക്കൂ. കണ്ണൻ പെട്ടെന്ന് വായമൂടി പുഞ്ചിരിച്ചു. യശോദ മകന് വാരിയെടുത്തു. മടിയിൽ വെച്ച് ശിരസിൽ മുകർന്നു. തന്റെ മകൻ നിസ്സാരനല്ലെന്ന് മാത്രം അമ്മയ്ക്കോർക്കുവാൻ കഴിഞ്ഞു. ഒരു ദിവസം പാൽക്കുടങ്ങൾ ഉടച്ച കണ്ണനെ ഒന്ന് ശിക്ഷിക്കാൻ യശോദ തീരുമാനിച്ചു. കയറെടുത്ത് അടുത്തിരുന്ന ഒരു ഉരലിൽ കണ്ണനെ കെട്ടിയിട്ടു. ഗോപികുമാർ അന്വേഷിച്ചെത്തിയപ്പോൾ ഉണ്ണിക്കണ്ണനെ ഉരലിൽ ബന്ധിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. കണ്ണന് ദേഷ്യവും സങ്കടവുമായി.

0: കണ്ണൻ മുന്നോട്ടാഞ്ഞു. ഉരുളും ഉരുണ്ടു. ജോലിയിൽ മുഴുകിയ യശോദ ഒന്നും അറിഞ്ഞില്ല. കണ്ണൻ പുറത്തേക്കിഴഞ്ഞു നീങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ രണ്ട് നീർമരുതുകൾ അടുത്തു നിൽക്കുന്നത് കണ്ടു. കണ്ണൻ അതിനിടയിലൂടെ കടന്നു. ഉരൽ മരങ്ങൾക്കിടയിൽ വിലങ്ങനെ തടഞ്ഞു. കണ്ണൻ കയറിൽ മുറുകെ പിടിച്ചു വലിച്ചു. ആ കൂറ്റൻ വൃക്ഷങ്ങൾ പൊട്ടിത്തകർന്ന് നെടുവേ കീറി കണ്ണന്റെ ഇരുവശത്തുമായി വീണു. തേജോമയരായ രണ്ട് പുരുഷന്മാർ ആ മരപ്പൊത്തുകളിൽ നിന്നും പൊന്തി വന്നു. കുബേരപുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനുമാണ് ശാപമൂലം വൃക്ഷങ്ങളായി തീർന്നത്. കണ്ണൻ അവർക്ക് ശാപമോക്ഷം നൽകി. യമുനയുടെ തീരത്ത് അമ്പാടിക്കണ്ണൻ സ്വർഗം വിടർത്തി. വ്രജഭൂമിയിൽ കേശവൻ പുളകമുണർത്തി. അടുത്ത നാളുകളായി അമ്പാടി ആപത്തിന്റെ മേഘനിഴലിലാണ്. നിത്യവും ഏതോ ദുർഭൂതം ആക്രമിക്കാനിരിക്കുന്ന ഭാവം. അമ്പാടിക്കടുത്തു തന്നെ സൗകര്യപ്രദമായൊരു ഗ്രാമമുണ്ട്, വൃന്ദാവനം. പശുക്കൾക്ക് മേയുവാൻ തളിരിളം പുല്ല് ധാരാളമുണ്ട്. ഒരു ഭാഗത്ത് യമുനയുമുണ്ട്. നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവാം. ശ്രീദാമാവ് ഓടക്കുഴലുണ്ടാക്കി കണ്ണന് കൊടുത്തു. കണ്ണൻ ഓടക്കുഴലിൽ ചുണ്ടിൽ ചേർത്തു. കണ്ണന്റെ ഗാനത്തിൽ അമ്പാടി ഹർഷപുള്ളകിതമായി. മാധവന്റെ മധുഗാനം എല്ലാവർക്കും ഹരമായി. കാലികൾക്ക് പോലും ഗാനം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ഒരു ദിവസം പുൽമൈതാനത്ത് പശുക്കൾ മേയുകയായിരുന്നു. പെട്ടെന്ന് കണ്ണൻ ബലരാമനെ വിളിച്ച് പശുക്കൾ എണ്ണത്തിൽ ഒന്ന് കൂടിയിരിക്കുന്നത് കാണിച്ചു. കണ്ണൻ എഴുന്നേറ്റു. കാലികളെ തെളിക്കുന്ന ഭാവത്തിൽ കൂട്ടത്തിൽ കടന്നു. മേഞ്ഞു നടന്ന കാലികളോ മേയുവാൻ വിട്ട ഇടയക്കുട്ടികളോ കണ്ണനെ കണ്ടില്ല. അദൃശ്യരൂപത്തിൽ വന്ന വത്സാസുരന് ഏതുവിധത്തിലും കണ്ണനെ കൊല്ലണമെന്നായിരുന്നു ലക്ഷ്യം. പശുവിന്റെ രൂപത്തിലാണ് അന്ന് വന്നത്. അദൃശ്യനായി ചെന്ന കണ്ണൻ വത്സാസുരനെ തിരിച്ചറിഞ്ഞു. വത്സാസുരനെ വധിക്കുകയും ചെയ്തു. വൃന്ദാവനത്തിൽ വസിക്കുന്ന വൃഷഭാനുവിന്റെ സമീപത്തേക്ക് നന്ദഗോപൻ ദൂതരെ അയച്ചു. നന്ദഗോപനും സംഘവും വൃന്ദാവനത്തിൽ താമസിക്കാൻ വരുമെന്നറിഞ്ഞ് വൃഷഭാനു സന്തോഷിച്ചു. ഗോപന്മാർ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസം കാളവണ്ടികൾ ഒരുങ്ങി. വീട്ടുസാധനങ്ങൾ വണ്ടിയിൽ നിറച്ചു. സ്ത്രീകളും കുട്ടികളും രോഗികളും വൃദ്ധരും വണ്ടിയിൽ യാത്രയായി. കണ്ണൻ യശോദയുടെ മടിയിലിരുന്ന് ഉറങ്ങി. നന്ദഗോപനെയും സംഘത്തെയും സ്വീകരിക്കാൻ വൃഷഭാനു തയ്യാറായി. വൃഷഭാനു മകളെ വിളിച്ചു. രാധേ, ഇതാ അവർ എത്തിക്കഴിഞ്ഞു. രാധ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇന്നലെ അവൾക്കുറക്കമുണ്ടായിരുന്നില്ല. യദുകുലനാരിമാർ പറയുവാൻ തുടങ്ങിയ നാമമായിരുന്നു കണ്ണന്റേത്. കണ്ണനെ അടുത്തു കാണുവാൻ അവൾ കൊതിച്ചു. വൃന്ദാവനത്തിന്റെ സാക്ഷാത്കാരമാണ് രാധ. വൃഷഭാനുവിന് കലാവതിയിലുണ്ടായ മകൾ. രാധയുടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചു. മുത്തശ്ശിയോടൊപ്പമാണ് രാധ വളർന്നത്. വൃഷഭാനുവിന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു, അവരിൽ സന്താനങ്ങളും. എന്നാൽ രാധയോടാണ് ഏറെ പ്രിയം. ഒരു യുഗം ആരംഭിക്കുകയാണ്, രാധാമാധവ യുഗം. രാധയ്ക്ക് കണ്ണനെ ഇഷ്ടമായി. രാധയും മാധവനും ഒരുമിച്ചാണ് കാലികളെ മേയ്ക്കുവാൻ പോകുന്നത്. ഗോവർദ്ധനഗിരിയുടെ താഴ്വരയിൽ പശുക്കൾ മേഞ്ഞു നടന്നു. ഒരു ദിവസം കണ്ണനും കൂട്ടുകാരും ഒരു തടാകത്തീരത്തിലൂടെ നടക്കുകയായിരുന്നു. കാലികൾ മേഞ്ഞുകൊണ്ടിരുന്നു. ഭീകരരൂപത്തോടുകൂടിയ ഒരു പക്ഷി അവിടെയെത്തി. ഗോപന്മാർ പക്ഷിയുടെ കാര്യം കണ്ണനോട് പറഞ്ഞു. കംസന്റെ മറ്റൊരു വധശ്രമമായിരുന്നു അത്. ബകാസുരൻ വൃന്ദാവനത്തിൽ കാലികളെ മേയിച്ചു നടക്കുമ്പോൾ പക്ഷിയുടെ രൂപമെടുക്കാം, എല്ലാത്തിനെയും കൊത്തുവിഴുങ്ങാം. കണ്ണൻ ബഗൻ കൊറ്റിയുടെ അടുത്ത് ചെന്നു. ബഗൻ ചുണ്ടിലൂടെ അനായാസം കണ്ണനെ അകത്താക്കി. ബഗൻ വായ പൂട്ടുകയും ചെയ്തു. അസഹ്യമായ ഭാരം കാരണം അവന് ഉയർന്നു പറക്കാൻ സാധിച്ചില്ല. വയറ്റിനുള്ളിൽ എന്തോ ഭീകര താണ്ഡവം നടക്കുന്നതായി ആ രാക്ഷസന് തോന്നി. പ്രാണൻ പൊടിയുന്ന വേദന. പിന്നീട് ഭീകര ശബ്ദത്തോടെ കുക്ക് പിളർന്ന് ബഗൻ അവിടെ മറിഞ്ഞു വീണു. കണ്ണൻ പുറത്തേക്കെഴുന്നേറ്റു. ഗോപാലന്മാർ ഭീകരനായ ബഗരാക്ഷസനെ മറവ് ചെയ്തു. ബഗാസുരന്റെ മരണവും കംസൻ അറിഞ്ഞു. പൂതനയുടെ സഹോദരനും ബഗന്റെ ഇളയവനുമായ അഖാസുരൻ കംസനെ ആശ്വസിപ്പിച്ചു. കണ്ണനെ കൊല്ലാമെന്ന് ഏൽക്കുകയും ചെയ്തു. അഖാസുരൻ താണുപറന്ന് വൃന്ദാവനത്തിലെത്തി. അവിടെ പെരുമ്പാമ്പായി ചെന്നുകിടന്നു. വലിയ വായ തുറന്നുവെച്ചു. ഗോപന്മാർ പെരുമ്പാമ്പന്റെ വായെന്നറിയാതെ അതിനകത്തേക്ക് കടന്നു കയറി. പെരുമ്പാമ്പ് വായ പൊട്ടി. ഭീകരമായി ഇരുട്ടിലകപ്പെട്ടതായി ഗോപാലന്മാർക്ക് തോന്നി. കേശവന്റെ ശരീരം പെട്ടെന്ന് വളരാൻ തുടങ്ങി. അഖാസുരന് അസഹ്യമായ വേദന. ഉദരം പിളരുകയാണ്. ഒടുവിൽ പെരുമ്പാമ്പിന്റെ ഉദരം പിളർന്ന് കണ്ണനും ഗോപന്മാരും പുറത്തിറങ്ങി. പൂർവരൂപം കൈക്കൊണ്ട അഖാസുരൻ അവിടെ നിലം പതിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ: രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
6: ഉദ്യോഗസ്ഥർ പരസ്പര ഐക്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിൽ അനൌദ്യോഗിക ആശയവിനിമയവും ടീം സ്പിരിറ്റും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മോദി, നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് മുഴുവൻ ഒന്നായി എന്ന സമീപനം, മികച്ച ഏകോപനം, നൂതന ചിന്താഗതി, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.
5: ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലും അതിനപ്പുറം സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രാധാന്യവും നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കൈൻഡെ ഹിച്ലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, ഐടി തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പിഎം കുസും പദ്ധതിയുടെ അടുത്തഘട്ട കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടത്തി. അഗ്രി വോൾട്ടായിക്സ് പദ്ധതിക്കാണ് ഇത്തവണ കൂടുതൽ പ്രാധാന്യമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പിഎം കുസും പദ്ധതിയിലൂടെ ഇതുവരെ 27 ലക്ഷത്തിലധികം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ചെന്നും 15.8 GW ഊർജ്ജം ഇതിലൂടെ ലാഭിച്ചെന്നും പ്രതിവർഷം ഏകദേശം 806 ദശലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ചേരും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ, കരുത്തുറ്റ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കരുത്തുറ്റ ഭാവിക്കായി നൂതനാശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഭാവിയിലെ നെറ്റ്വർക്കുകൾ, സൈബർ സുരക്ഷ, ശേഷി വർദ്ധിപ്പിക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ ആശയങ്ങൾ കൈമാറാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് യോഗം അവസരമൊരുക്കും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരിമില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് ഉറപ്പു നൽകി. കാലങ്ങളായി കുടിശ്ശികയുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ട്. മുൻകാലങ്ങളിൽ OTR വ്യത്യാസം മൂലം മില്ലുടമകൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ 63 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവിട്ടതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും പരമ്പരാഗത കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. അടിസ്ഥാനപരമായി ഓരോ പ്രദേശത്തിന്റെയും ഭൌതികമായ സാഹചര്യങ്ങളും ജനസാന്ദ്രതയും കണക്കിലെടുക്കാതെ സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കരട് രേഖയിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ബത്ത് അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഓണത്തോടനുബന്ധിച്ച് 5,500 രൂപ പ്രത്യേക ഉത്സവ ബത്തയായി അനുവദിച്ചത്. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കടലിൽ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്തൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നാവും പതാക ജാഥ കനകക്കുന്നിൽ എത്തുക. സംസ്ഥാനത്ത് ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായ കലാ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: കേരളത്തിന്റെ കലാപൈതൃകവും സാംസ്കാരിക തനിമയും അവതരിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാകും ഇത്തവണയും ഓണം വിനോദസഞ്ചാര വാരത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ. സംസ്ഥാനതല ആഘോഷത്തിന്റെ ഭാഗമായി 35 വേദികളിലായി 340-ൽ ഏറെ പരിപാടികളാണ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങളിലായി അരങ്ങേറുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. DTPC കളുടെ ആഭിമുഖ്യത്തിൽ 170 കലാപരിപാടികളാണ് വിവിധ ജില്ലകളിലായി അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട്.
5: ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. 24 വൈകിട്ട് ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24 വൈകിട്ട് ഓണം വാരാഘോഷം രാജ്മോഹൻ ഉണ്ണിത്തൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഹരിത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. നടുവണ്ണൂരിൽ VT സൂരജ് MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷീരവികസന വകുപ്പും കോഴിക്കോട് ജില്ലയിലെ ക്ഷീരസംഘങ്ങളും ചേർന്ന് ഇന്നും നാളെയും വിവിധ ക്ഷീരസംഘങ്ങളിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ലഭ്യമാകും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യത്തെയും, വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോവിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷൂസിയാൻ സഖ്യത്തെയും നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ FIH ഹോക്കി ലോകകപ്പിൽ അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിലെത്തി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ മാലൂരിൽ പുലിച്ചത്ത സംഭവത്തിൽ വനം വകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഖണ്ഡ് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാളെ ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടകര BEM ഹൈസ്കൂളിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. വയനാട് മുപ്പൈനാട് കാന്തംപാറ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയ്യൻകുളി സ്വദേശി അമൽ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തിയത്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
8: ചക്കഹ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ഹ്യഃ സ്വനിവാസേ ഭാരത സർവകാരസ്യ സചിവൈഃ സഹ തൃതീയ ഉച്ചസ്തരീയ ഉപവേശനസ്യ അധ്യക്ഷതാ കൃതാ. തഥാ ച ആധാരഭൂത സംരചനാ സമ്പർക്കം സുരക്ഷാ വിദേശകാര്യം തഥാ ശാസനം ഇത്യേതൈഃ സംബദ്ധാനാം മന്ത്രാലയാനാം വിഭാഗാനാം ച ഭാവി കാര്യസൂച്യാം ചർച്ചാ വികൃതാ. സഹ സചിവാന് ദേശസ്യ ഭവിഷ്യം കഥം ഭവിതവ്യം ഇതി ദീർഘകാലിക ദൃഷ്ടികോണേന ചിന്തയിതും ഉദ്ബുദ്ധവാന്. അധികാന്തര സക്രിയതാ തഥാ ദത്താംശസ്യ പ്രഭാവി പ്രയോഗസ്യ ആഹ്വാനം കുർവൻ ശ്രീമോദി അവദത് യത് ദത്താംശ രാഷ്ട്രീയ സമ്പത്തിഃ ഭവിഷ്യസ്യ സംസാധനം ച അസ്തി. സഹ ദേശസ്യ രക്ഷാ ഉദ്യമം സുദൃഢീകരണസ്യ ആവശ്യകതായാഃ വിഷയേപി അവധാനം പ്രദത്തവാൻ. തഥാ ച വൈശ്വികസ്തരെ അധിക പ്രതിസ്പർധാത്മകം കാര്യം ച കർത്തും പ്രേരയത്. സഭായാം സചിവാഃ ക്ഷേത്രീയ പ്രാഥമികതാസു ഉദയോന്മുഖ പ്രതിസന്ധിഷു കാര്യാന്വയന വിഷയേഷു ച സ്വാനുഭവാന് വിനിമയീകൃതവന്തഃ. മന്ത്രിപരിഷദീയ സചിവഃ പ്രമുഖമന്ത്രാലയാനാം വിഭാഗാനാം ച സചിവാഃ പ്രധാനമന്ത്രി കാര്യാലയസ്യ വരിഷ്ഠാധികാരിണശ്ച അസ്യാം സഭായാം ഉപസ്ഥിതാഃ ആസന്. ഭാരതസ്യ ആധികാരികയാത്രായാം ആഗതഃ ജാപാന ദേശസ്യ രക്ഷാമന്ത്രി സിൻസിരോ കുയിസുമി ഹ്യഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ മേലനം കൃതവാൻ. ഭാരത ജാപാന ദേശയോഃ മധ്യെ വിശേഷ സാമരിക വൈശ്വിക സഹഭാഗിത്വം സുദൃഢീകരണായ സ്വസ്വ ദൃഷ്ടികോണസ്യ ആദാനപ്രദാനം കൃതവന്തൌ. ഭാരത പ്രശാന്തക്ഷേത്രേ തഥാ ച ബഹിഃ ശാന്തിഃ സ്ഥിരതാ സമൃദ്ധിഃ ച വർദ്ധയിത്തും ഭാരത ജാപാന രക്ഷാ സുരക്ഷാ സഹകാരസ്യ മഹത്വമപി അധോരേഖിതവന്തൗ. ശ്രീമോദിന രക്ഷാക്ഷേത്രെ വിശേഷതഃ മേക് ഇൻ ഇന്ത്യ ഇത്യസ്യ ആശ്രയേ സഹ വികാസസ്യ സഹ ഉത്പാദനസ്യ ച കൃതെ ഭാരതീയ സമവായൈഃ സ്റ്റാർട്ടപ്പ് ഇത്യതൈഃ ച സഹ സഹഭാഗിത്വം കർത്തും ജാപാന ദേശസ്യ കൃതെ അവസരാഃ നിരൂപിതം. രക്ഷാമന്ത്രി കൊയ്സുമി വർഗ്യഃ ദ്വൈപാക്ഷിക രക്ഷാ സഹകാരസ്യ പ്രഗതി വിഷയെ അവദത് യത് ഭാരതേന സഹ സംബന്ധം സുദൃഢം കർത്തും ജാപാന സർവകാരസ്യ നിരന്തര പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതവാൻ. ഭാരതം അദ്യ പൂണെനഗരെ ദ്വാദശമം ബ്രിക്സ് സംപ്രേഷണ മന്ത്രിണാം സമ്മേളനം ആയോജയിഷ്യ. അസ്യാഃ സഭായാഃ അധ്യക്ഷഃ കേന്ദ്രീയ സഞ്ചാര മന്ത്രി ജ്യോതിരാദിത്യ സിന്ധിയ വര്യഃ ഭവിഷ്യതി. സഭായാം ബ്രിക്സ് സദസ്യ രാഷ്ട്രാണാം സംപ്രേഷണ മന്ത്രിണഃ വരിഷ്ഠ പ്രതിനിധയഃ ച ICT ഇതി സംഗൃഹ്യ സൂചനാ സംപ്രേഷണ പ്രൗദ്യോഗികീനാം ഡിജിറ്റല പരിവർത്തനസ്യ നവാന്വേഷണസ്യ സംരചനായാഃ ച വിഷയേ സഹകാരം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യന്തി. അയം കാര്യക്രമഃ ബ്രിക്സ് സദസ്യ രാഷ്ട്രാണാം കൃതേ ഉദയോന്മുഖ പ്രൗദ്യോഗികീനാം ഡിജിറ്റൽ സാർവജനിക സംരചനായാഃ സൈബർ സുരക്ഷായാഃ ക്ഷമതാ നിർമ്മാണസ്യ സമാവേശി ഡിജിറ്റൽ സമ്പർക്കസ്യ ച വിഷയേഷു വിചാരാണാം ആദാന പ്രദാനായ മഞ്ചം പ്രദദാതി. രാഷ്ട്രീയ പരീക്ഷണ സംസ്ഥയാ NTA ഇത്യനേന ഉക്തം യത് തസ്യ ആൻസർ കി ചാലഞ്ച് ഇതി പദ്ധതിഃ സർവേഷാം ഛാത്രാണാം കൃതേ നിഷ്പക്ഷതയാ പരികൽപിത അസ്തി തഥാ ച തസ്യ വ്യയസ്യ വിഷയേ ചിന്താമപി നിരാകൃതം. NTA ഇത്യസ്യ ആൻസർ കി ചാലഞ്ച് ഇതി ഏകാ ഓൺലൈൻ ഇതി ആഭാസീയ പ്രക്രിയ അസ്തി യത്ര പരീക്ഷാർത്ഥിനഃ അസ്ഥായി ആൻസർ കി ഇത്യസ്മിൻ ത്രുടയഃ അന്വേഷ്ടും ശക്നുവന്തി ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കേരള വനംവകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം 2026-27 വർഷം ജില്ലയിലെ കാവുകൾക്ക് ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷ കാവിന്റെ ഉടമസ്ഥരിൽ നിന്നും സെപ്റ്റംബർ മാസം 10-ാം തീയതിക്കകം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കണ്ണോത്തുംചാൽ താണ PO കണ്ണൂർ എന്ന വിലാസത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾ forest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0497270505. സംസ്ഥാനത്ത് സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന സ്കൂളുകളിൽ നിന്ന് ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ്. കണ്ണൂർ ജില്ലയിലെ പരിസ്ഥിതി, വനം, വന്യജീവി, ജൈവ വൈവിധ്യ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള വനമിത്ര അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ മാസം 10-ാം തീയതിക്കകം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കണ്ണോത്തുംചാൽ താണ കണ്ണൂർ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0497270505. ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തേനീച്ച പരിപാലനത്തിൽ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 28-ാം തീയതി രാവിലെ 10 മണി മുതൽ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിലാണ് പരിശീലനം. ചെറുതേനീച്ച പരിപാലനത്തിലും പരിശീലനമുണ്ട്. ഫോൺ നമ്പർ 9895415790. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. എളിയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST താൽക്കാലിക ഒഴിവ്. മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജൂനിയർ അറബിക് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുള്ളത്. അഭിമുഖം സെപ്റ്റംബർ മാസം 3-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കും. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ലൂനാറ്റിക് തടവുകാരെ നിരീക്ഷിക്കുന്നതിന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ 2 താൽക്കാലിക ഒഴിവുകളുണ്ട്. 55 വയസ്സിൽ താഴെയുള്ളതും SSLC പാസ്സായതും മെഡിക്കൽ കാറ്റഗറി ഷെപ്പ് 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 24-ാം തീയതിക്ക് മുൻപായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ ഇതാണ്: 0497270009. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ഇംഗ്ലീഷ് തസ്തികയിൽ ഒഴിവ്. അഭിമുഖം സെപ്റ്റംബർ മാസം 3-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂളിൽ വെച്ച്. അഴീക്കോട് വൻകുളത്ത് വയലിലെ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ ഒഴിവുള്ള വാർട്ടൺ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താൽപര്യമുള്ളവർ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 29 രാവിലെ 10 മണിക്ക് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9188920086. രക്ഷിതാക്കൾ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന വിദ്യാതീരം പദ്ധതി പ്രകാരം സൌജന്യ ഉന്നത വിദ്യാഭ്യാസ സൌകര്യം ഒരുക്കുന്നു. മത്സ്യബന്ധനത്തിനിടെ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മുൻഗണനയുണ്ട്. അപേക്ഷകർ 10-ാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, രക്ഷിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, രക്ഷിതാവ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മറ്റ് ആവശ്യമായ രേഖകൾ എന്നിവ സഹിതം അതത് മത്സ്യഭവൻ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനുമായി അടുത്തുള്ള ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസുമായോ അല്ലെങ്കിൽ ജില്ലാ ഫിഷറീസ് ഓഫീസുമായോ ബന്ധപ്പെടണം. അവസാന തീയതി ഈ മാസം 31-ാണ്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. LP വിദ്യാർത്ഥികൾക്ക് നീന്തൽ, കരാട്ടെ, കായിക പരിശീലനം, 12 മുതൽ 22 വയസ്സുവരെയുള്ളവർക്കായി വോളിബോൾ, ഫുട്ബോൾ പരിശീലനം എന്നിവയാണ് നൽകേണ്ടത്. യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോകോപ്പിയും ബയോഡാറ്റയും സഹിതം നാളെ പകൽ 2 മണിക്ക് മുൻപായി വലിയച്ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അപേക്ഷ നൽകേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 9446637779. 2025-26 സാമ്പത്തിക വർഷത്തിൽ കണ്ണൂർ ജില്ലയിലെ സി ഡി എസുകളിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഐ എഫ് സി ആങ്കർ, സീനിയർ ആർ പി എന്നീ തസ്തികകളിലേക്ക് 3 വർഷത്തേക്ക് നിയമനം നടത്തുന്നു. അതത് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ട്. വി എച്ച് എസ് സി അഗ്രികൾച്ചർ, അലൈഡ് സയൻസ് ആണ് ഐ എഫ് സി ആങ്കർ യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. പ്രതിമാസ ഹോണററിയും 8750 രൂപ. കുറുമാത്തൂർ, ആറളം, കണിച്ചാർ, പെരിങ്ങോം, വയക്കര സി ഡി എസുകളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. കൃഷി സഖി, പശു സഖി, അഗ്രി സി ആർ പി എന്നീ നിലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് സീനിയർ സി ആർ പി യോഗ്യത. പ്രായപരിധി 50 വയസ്സ്. പ്രതിമാസം ഹോണറേറിയം 10,000 രൂപ. ആറളം, പായം, കണിച്ചാർ, പെരിങ്ങോം, വയക്കര സി ഡി എസുകളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 പകൽ 11 മണിക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ അപേക്ഷയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ അസൽ രേഖകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 0497720280. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അക്കാഡമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ഉത്തരമേഖലാ സമ്മേളനം മറ്റന്നാൾ കണ്ണൂർ ബിനാല ഇന്റർനാഷണലിൽ നടക്കും. ഗുരുദേവകൃതി പാരായണം മാസാചരണത്തിന്റെ ഭാഗമായി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ആരംഭിച്ച ഗുരുദേവകൃതി പാരായണം ഇന്ന് സമാപിക്കും. ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദയ ആശ്രമത്തിൽ ബാലരാമസ്വാമിയുടെ 24 സമാധി വാർഷിക ദിനം നാളെ ആചരിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-900-18.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കൊക്കനട്ട്. കൊക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
8: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കൊക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
9: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
10: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
11: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
10: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
11: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
10: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
11: ഫോൺ 7999-447-6836,
10: 9447-371-836,
11: 8078-502-836.
12: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
13: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
14: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
15: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: കമ്മിറ്റി സംബന്ധിച്ചുള്ള എൻ്റെ പ്രവൃത്തി ചമ്പാരനിൽ അവസാന ഘട്ടത്തിലായിരിക്കുന്നു. അപ്പോഴാണ് ഖേറ ജില്ലയിൽ വിളനാശം സംഭവിച്ചിരിക്കുന്നുവെന്നും നികുതി അടയ്ക്കുവാൻ കർഷകന്മാർക്ക് നിവൃത്തിയില്ലാതായിരിക്കുന്നുവെന്നും അറിയിച്ചുകൊണ്ട് ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യയും ശ്രീയുത് ശങ്കരലാൽ പാരഖും എഴുതിയ ഒരു എഴുത്ത് എനിക്ക് കിട്ടിയത്. കത്തിൽ കർഷകന്മാരെ നയിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. സ്ഥലത്ത് ചെന്ന ഒരു അന്വേഷണം കഴിച്ചല്ലാതെ എന്തെങ്കിലും ഉപദേശം നൽകാൻ മനസ്സോ പ്രാപ്തിയോ ധൈര്യമോ എനിക്കുണ്ടായിരുന്നില്ല. അതേസമയത്ത് അഹമ്മദാബാദിലെ തൊഴിലാളികളുടെ സ്ഥിതിയെക്കുറിച്ച് ശ്രീമതി അനസൂയ ബഹന്റെ ഒരെഴുത്തും വന്നു. കൂലി ചുരുക്കമായിരുന്നു. അത് കൂട്ടിക്കിട്ടുവാൻ വളരെ കാലമായി മുറവിളി കൂട്ടിവന്നു. കഴിയുമെങ്കിൽ അവരെ നയിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആകപ്പാടെ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ചെറിയ ഒന്നാണെന്ന് കാണാമായിരുന്ന ഈ കാര്യം പോലും അത്ര ദൂരത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരവസരം കിട്ടിയ ഉടനെ അഹമ്മദാബാദിലേക്ക് പോയി. ഈ രണ്ട് കാര്യങ്ങളും ക്ഷണത്തിൽ തീർത്ത് ചമ്പാരനിൽ തുടങ്ങിവെച്ചിരുന്ന നിർമ്മാണപരമായ പ്രവൃത്തികളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് അങ്ങോട്ട് മടങ്ങുവാൻ സാധിക്കുമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്ര വേഗം നീങ്ങിയില്ല. എനിക്ക് ചമ്പാരനിലേക്ക് മടങ്ങാൻ സാധിക്കാതെ വരികയും അതിൻ്റെ ഫലമായി സ്കൂളുകൾ ഓരോന്നോരോന്നായി പൂട്ടുകയും ചെയ്തു. സഹപ്രവർത്തകന്മാരും ഞാനും മനോരാജ്യത്തിൽ നിർമ്മിച്ചിരുന്ന മനോഹര ഹർമ്മങ്ങളെല്ലാം തൽക്കാലം തിരോഭവിച്ചു. ഇങ്ങനെ സാധിക്കാതെ പോയ കാര്യങ്ങളിലൊന്ന് ചമ്പാരനിൽ ഗ്രാമശുചീകരണത്തിനും വിദ്യാഭ്യാസത്തിനു പുറമേ ഗോരക്ഷയായിരുന്നു. ഗോരക്ഷയും ഹിന്ദി പ്രചാരവും മർവാറികളെ മാത്രം സംബന്ധിക്കുന്നൊരു കാര്യമായി തീർന്നിരിക്കുന്നതായി ഞാൻ എൻ്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടിരുന്നു. ബേത്തിയായിൽ ഞാൻ ഒരു മാർവാറി സ്നേഹിതൻ അനുവദിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മശാലയിൽ താമസിച്ചിട്ടുണ്ട്. വേറെ ചില മാർവാറികൾ അവരുടെ ഗോകുലത്തിലേക്ക് എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. ഗോരക്ഷയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അന്ന് ഗണ്ഡിതമായി രൂപപ്പെട്ടിരുന്നു. അതിനെ സംബന്ധിച്ച പ്രവൃത്തി എന്തെന്നതിനെപ്പറ്റി അന്നുണ്ടായിരുന്ന അഭിപ്രായം തന്നെയാണ് ഇന്നും എനിക്കുള്ളത്. കാലികളെ വളർത്തുക, അവയുടെ ജാതി ഗുണം വർദ്ധിപ്പിക്കുക, മൂരികളോട് ദയയോടെ പെരുമാറുക, പാല് വെണ്ണ മുതലായവ ഉണ്ടാക്കി വിൽക്കുവാനായി മാതൃകാ ഗോകുലങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഗോരക്ഷയിൽ ഉൾപ്പെടുന്നതാണ്. ഈ പ്രവൃത്തിയിൽ മാർവാറി സ്നേഹിതന്മാർ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ എനിക്ക് ചമ്പാരനിൽ സ്ഥിരമായിരിക്കാൻ സാധിക്കാത്തതിനാൽ ഈ കാര്യപദ്ധതി നിറവേറ്റുവാൻ കഴിയാതെ പോയി. ബേത്തിയായിലെ ഗോകുലം ഇന്നും അവിടെയുണ്ട്. എന്നാൽ അതൊരു മാതൃകാ സ്ഥാപനമായി തീർന്നിട്ടില്ല. ചമ്പാരനിൽ മൂരി ഇന്നും അതിന് കഴിവിൽ കവിഞ്ഞ് പണിയെടുക്കേണ്ടി വന്നു. ഹിന്ദുക്കളാണെന്ന് പേരെ പറഞ്ഞു വരുന്നവരാകട്ടെ ഇപ്പോഴും ഈ സാധുജീവിയെ ക്രൂരമായി അടിച്ച് സ്വമതത്തിന് കളങ്കം ചേർക്കുകയും ചെയ്തിരുന്നു. ഈ ഗോരക്ഷയെ സംബന്ധിച്ച പ്രവൃത്തി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്ന സംഗതി എനിക്ക് തുടരെ തുടരെ ഖേദത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. എപ്പോഴെങ്കിലും ചമ്പാരനിൽ ഞാൻ പോകുന്ന അവസരത്തിൽ മാർവാറികളും ബീഹാറികളുമായ മിത്രങ്ങളുടെ സ്നേഹപൂർവമായ അധിക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ആ കാര്യപരിപാടികളെയെല്ലാം ഞാൻ ദീർഘശ്വാസത്തോടെ അനുസ്മരിക്കുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ പ്രവൃത്തി ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഗോരക്ഷയെ സംബന്ധിച്ച പ്രവൃത്തിയാകട്ടെ ദൃഢമായി വേരൂന്നാത്തതിനാൽ വിചാരിച്ച വഴിക്ക് അഭിവൃദ്ധിപ്പെട്ടില്ല. ഖേറ കർഷകന്മാരുടെ കാര്യത്തെ സംബന്ധിച്ച് ആലോചന നടന്നു വരവേ തന്നെ അഹമ്മദാബാദിൽ മില്ലുകളിലെ തൊഴിലാളികളുടെ കാര്യത്തിലും ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഞാൻ ഏറ്റവും വിഷമമായ അവസ്ഥയിലായി. മിൽ തൊഴിലാളികളുടെ ഭാഗത്ത് ന്യായബലമുണ്ടായിരുന്നു. മില്ലുടമസ്ഥന്മാരുടെ ഭാഗം സമരം നയിച്ചിരുന്നത് ശ്രീയുത് അംബാലാൾ സാറാഭായാണ്. ശ്രീമതി അനസൂയ ബഹന് തൻ്റെ സഹോദരനായിരുന്ന അദ്ദേഹത്തിൻ്റെ നേർക്കാണ് പൊരുതേണ്ടി വന്നത്. മില്ലുടമസ്ഥന്മാരുമായുള്ള എൻ്റെ ബന്ധം മിത്രനിലക്കായിരുന്നതുകൊണ്ട് അവർക്കെതിരായി പൊരുതുക എന്നത് എനിക്ക് പ്രത്യേകിച്ചും അധികം പ്രയാസമായി തീർന്നു. അവരുമായി ഞാൻ ആലോചനകൾ നടത്തി. ഈ തർക്കം മധ്യസ്ഥ തീർപ്പിനായി വെക്കാൻ ഞാൻ അവരോട് അപേക്ഷിച്ചു. എന്നാൽ മധ്യസ്ഥത എന്നത് ഇക്കാര്യത്തിൽ പ്രമാണമായി സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് എനിക്ക് തൊഴിലാളികളോട് പണിമുടക്കം ചെയ്യാൻ ഉപദേശിക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്യുന്നതിനു മുമ്പായി അവരും അവരുടെ നേതാക്കന്മാരുമായി ഞാൻ വളരെ അടുത്ത് പരിചയപ്പെടുകയും ഒരു വിജയകരമായ പണിമുടക്കത്തിൽ ദീക്ഷിക്കേണ്ടുന്ന നിബന്ധനകളെ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്ന്, ഒരിക്കലും അക്രമത്തിന് തുനിയരുത്. രണ്ട്, പണിമുടക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഒരിക്കലും ഉപദ്രവിക്കരുത്. മൂന്ന്, മറ്റുള്ളവർ നൽകുന്ന പിച്ചയെ ആശ്രയിച്ചിരിക്കരുത്. നാല്, പണിമുടക്കം എത്ര ദീർഘിച്ചാലും ഉറച്ച നിലയിൽ തന്നെ നിൽക്കുകയും പണിമുടക്ക് കാലത്ത് നേരായ വേറെ വല്ല പ്രകാരത്തിലും ആഹാരവൃത്തി കഴിക്കുകയും വേണം. പണിമുടക്കിലെ നേതാക്കന്മാർ ഇവ മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്തു. മില്ലുടമസ്ഥന്മാർ ഒന്നുകിൽ തങ്ങളുടെ നിശ്ചയങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ തർക്കകാര്യം മധ്യസ്ഥതയ്ക്ക് വിടുകയോ ചെയ്യുന്നതുവരെയും പണിയിൽ വീണ്ടും പ്രവേശിക്കുന്നതല്ലെന്ന് തൊഴിലാളികൾ ഒരു പൊതുയോഗത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. ഈ പണിമുടക്ക് കാലത്താണ് എനിക്ക് ശ്രീയുത് വല്ലഭായ് പട്ടേലിനെയും ശ്രീയുത് ശങ്കരലാൽ ബാങ്കറേയും അടുത്തറിയാനിടയായത്. ശ്രീമതി അനസൂയ ബഹനെ അതിനു മുൻപ് തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങൾ സബർമതി തീരത്തിൽ ഒരു മരത്തിൻ്റെ തണലിൽ ദിനം പ്രതി തൊഴിലാളികളുടെ യോഗം നടത്തി വന്നു. അവർ ആയിരക്കണക്കായി ഹാജരായിക്കൊണ്ടിരുന്നു. അവരോട് ചെയ്ത പ്രസംഗങ്ങളിൽ ഞാൻ അവരുടെ പ്രതിജ്ഞയെയും സമാധാനവും ആത്മാഭിമാനവും പുലർത്തേണ്ടെന്ന കടമയെയും ഓർമ്മപ്പെടുത്തി. ഏക് ടേക്ക്, പ്രതിജ്ഞ നിറവേറ്റുക എന്നെഴുതിയിരുന്ന കൊടിയും പിടിച്ചുകൊണ്ട് അവർ ദിവസം പ്രതി നഗരവീഥികളിൽ ഘോഷയാത്ര നടത്തി വന്നു. പണിമുടക്കം 21 ദിവസത്തോളം നീണ്ടു. അത് നടന്നിരുന്ന കാലത്ത് ഞാൻ ഇടയ്ക്കിടെ മില്ലുടമസ്ഥന്മാരുമായി ആലോചന നടത്തി വരികയും തൊഴിലാളികളുടെ നേരെ നീതിപൂർവം പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവർ ഇപ്രകാരമാണ് പറയുക പതിവ്: ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രതിജ്ഞകളുണ്ട്. ഞങ്ങളും തൊഴിലാളികളും തമ്മിൽ, പിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധമാണുള്ളത്. അന്യനായ ഒരു മൂന്നാം കക്ഷി ഇതിലേർപ്പെടുന്നത് ഞങ്ങൾ എങ്ങനെ സഹിക്കും? മധ്യസ്ഥതയുടെ ആവശ്യം എന്താണ്?

0: അയിത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. എല്ലാവരും ഒരേ തേജസ്സിന്റെ സ്ഫുലിംഗങ്ങളായാൽ ആരും ജന്മന അയിത്തക്കാരാവുക സാധ്യമല്ല. ചിലരെ ജന്മന അയിത്തക്കാരായി കരുതുന്നത് തെറ്റാണ്. അയിത്തക്കാരെ സുഹൃത്തുക്കളാക്കിയത് കൊണ്ട് മാത്രം ഈ അനുഷ്ഠാനം പൂർത്തിയാകുന്നില്ല. അതിന് എല്ലാ ജീവികളെയും ആത്മസമം സ്നേഹിക്കുക കൂടി വേണം. അയിത്തോച്ചാടനം എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നർത്ഥമാണ്. ഇങ്ങനെ അത് അഹിംസയിൽ ലയിക്കുന്നു. അയിത്തോച്ചാടനം എന്ന് വെച്ചാൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള, വ്യത്യസ്ത ജന്തുവർഗങ്ങൾ തമ്മിലുള്ള മതിൽക്കെട്ടുകൾ നീക്കം ചെയ്യലാണ്. ലോകത്തിൽ സർവത്ര ഇത്തരം മതിൽക്കെട്ടുകൾ പടുത്തുയർത്തിയിട്ടുള്ളതായി നാം കാണുന്നു.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
6: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
5: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഡാറ്റ എന്നത് ദേശീയ സ്വത്താണെന്നും ഭാവിയിലേക്കുള്ള വിഭവമാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും നിർദ്ദേശിച്ചു. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ അതിനെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കും. വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്കിലെ വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിയമസഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഈ തീരുമാനം സഹായകരമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമിയും യോഗത്തിന് നേതൃത്വം നൽകി. സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയും ജപ്പാനും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിന് ആഴത്തിലുള്ള ഉത്തരവാദിത്തം പങ്കിടുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: കഠിൻ സമയ മേ ഭാരത് കിസി ഭീ ജരൂരി അസിസ്റ്റൻസ് റിലീഫ് ഓർ സപ്പോർട്ട് പ്രൊവൈഡ് കർനെ കെ ലിയേ പൂരി തരഹ സേ ദൃഢ സങ്കൽപിത് ഹൈ. ഹമാരെ ദോനോ ദേശോ കേ സംബന്ധ് സാഹേ ലോക്താന്ത്രിക് മൂല്യോ പരസ്പര സമ്മാൻ ഓർ ഏക് പുരാനെ സിവിലൈസ്ഡ് കനക്ട് പർ ആധാരിത് ഹൈ. അഗലേ വർഷ ഹം അപ്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കേ 75 ഇയേഴ്സ് മനായേംഗേ ഓർ ഇൻ വർഷോ കേ ദൌറാൻ ഹമാരി യേ ദോസ്തി സിർഫ് ഹമാരെ ദോനോ ദേശോ കേ ലിയേ ഹി നഹീ ബൽക്കി പൂരെ ഇൻഡോ പസഫിക് ക്ഷേത്ര മേ സ്റ്റെബിലിറ്റി, റെസിലിയൻസ് ഓർ റൂൾസ് ബേസ്ഡ് ഓർഡർ കാ ഏക് കോർണർ സ്റ്റോൺ ബൻ ഗയി ഹൈ.
0: ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ജപ്പാൻ പ്രതിരോധ മന്ത്രി ചർച്ച ചെയ്തു. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് കോട്ട പ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. PM കുസും പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കൃഷിയും സൌരോർജ്ജ ഉൽപാദനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഗ്രി വോൾട്ടൈക്സ് രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻസർ കീ ചലഞ്ച് സംവിധാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിഷ്പക്ഷമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ചിലവേറിയതാണെന്ന ആശങ്കകൾ തള്ളിക്കളയുന്നതായും NTA അറിയിച്ചു. JEE മെയിൻ, നീറ്റ് അല്ലെങ്കിൽ UGC നെറ്റ് പോലുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൻസർ കീ ചലഞ്ച്. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും ഉദ്യോഗാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് R. സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്നു മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ August 23 കനകക്കുന്നിൽ സമാപിക്കും. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
4: കനകക്കുന്നിലെ വ്യാപാരമേളയും പ്രദർശനവും ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഓണാഘോഷവേദിയിൽ ഉയർത്താനുള്ള

4620091 എന്ന നമ്പറിലോ അറിയിക്കാം. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ചൈനീസ് സഖ്യവും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചൈനയുടെ ജിയ ഇ ഫാൻ, ഷാങ്ഷു സിയാൻ എന്നിവരെ നേരിടും. FIS ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഭീകരവാദത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. 2017 ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. ഹീലിംഗ് ത്രൂ മെമ്മറി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തിന് സമീപം കാമറൂൺ പതാക വഹിച്ച ചരക്ക് കപ്പൽ കടക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. മെഗാദിഷുവിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന തുർക്കി നിർമ്മിത ആയുധങ്ങളും അത്യാധുനിക വാർത്താവിനിമയ സാറ്റലൈറ്റ് ഉപകരണങ്ങളുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിനെയും ജീവനക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദ സഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

അരിവർ തൻ വിയർപ്പു നീർത്തുള്ളിയാണീശ്വരനേറെ ഇഷ്ടം. വള്ളത്തോൾ നാരായണ മേനോന്റെ കവിത. തിരൂർ പൊന്നാനിപ്പുഴയിലെ ആഴവും പരപ്പുമുള്ള വരികൾ. അല്ലയോ ധനികരെ, ധർമ്മത്തിനായി നിങ്ങൾ കാഴ്ചവെക്കുന്ന വിലയേറിയ മുത്തിനേക്കാളും ഒരു കൂലിപ്പണിക്കാരന്റെ അധ്വാനത്തിന്റെ ഫലമായ വിയർപ്പിന്റെ ഒരു തുള്ളി ഈശ്വരന് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. പണവും സമ്പത്തും കൊണ്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങളെക്കാൾ വലുതാണ് സാധാരണക്കാരന്റെ അധ്വാനം. വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്നതിന് ദൈവം കൂടുതൽ വില കൊടുക്കുന്നു. ഒരു പക്ഷേ ധനാഢ്യർ കൊടുക്കുന്നത് പേരിനും പെരുമയ്ക്കും വേണ്ടിയാവാം. എന്നാൽ കൂലിപ്പണിക്കാരൻ്റെ ഓരോ തുള്ളി

0: എതിർപ്പിലും ആത്മാർത്ഥതയും കഷ്ടപ്പാടുമുണ്ട്. ദൈവത്തിൻ്റെ മുന്നിൽ പണക്കാരനും പാവപ്പെട്ടവനും ഒന്നാണ്. എങ്കിലും ആരുടെ പ്രവൃത്തി കൂടുതൽ നിർമ്മലമാകുന്നുവോ അതിനാണ് മൂല്യം. ശരിക്കു പറഞ്ഞാൽ പണം കൊണ്ടുള്ള കാണിക്കയല്ല കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതും സ്നേഹത്തോടെ ചെയ്യുന്നതുമാണ് യഥാർത്ഥ ധർമ്മം. പണം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ഉപയോഗിക്കുമ്പോൾ അത് അത്രമേൽ പവിത്രമാകുന്നു. സ്വന്തം സന്തോഷത്തിനപ്പുറം മറ്റുള്ളവരുടെ പുഞ്ചിരി കാണുന്നതിലൂടെ ലഭിക്കുന്ന മനസമാധാനം വലുതാണ്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം ദുഃഖവിഷാംബുമിശ്രം എന്ന് ഉള്ളൂരും പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം സുഖത്തെ മാത്രം ലാക്കാക്കി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന് ദുഃഖത്തിൻ്റെ സ്പർശം ഉണ്ടായിരിക്കും. അതിനാൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നുകൂടി സുഖത്തിനായി ഭവിക്കട്ടെ. അർഹരായവർക്ക് സഹായമെത്തിക്കുക വഴി സമൂഹത്തിൽ തുല്യതയും സ്നേഹവും വളരുന്നു. സമ്പന്നർ തങ്ങളുടെ ധനം അഹങ്കാരത്തിനോ ആഡംബരത്തിനോ വേണ്ടി മാത്രം ഉപയോഗിക്കാതെ അത് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന വലിയ സന്ദേശം വരികൾ പ്രദാനം ചെയ്യുന്നു.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: ഓണം ഗാനോത്സവം.
1: റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര അഭിനേത്രിയായ ഉണ്ണിമായ നാലപ്പാടം.
2: നമസ്കാരം, എൻ്റെ പേര് ഉണ്ണിമായ നാലപ്പാടം. എൻ്റെ ഓണം ഓർമ്മകളിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ചെറുപ്പത്തിലുള്ള, വളരെ ചെറിയ പ്രായത്തിലുള്ള, ഒരു 6 വയസ്സ് കാലഘട്ടത്തിനുള്ളിൽ വരുന്ന അച്ഛൻ്റെ വീട്ടിൽ, നാലപ്പാടത്ത് തറവാട്ട് വീട്ടിലുള്ള ഓർമ്മകളാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. വളരെ പരമ്പരാഗതമായിട്ട് ഒരു ഓണം ആഘോഷം അവിടെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം കർക്കിടകത്തിൻ്റെ സംക്രമം തൊട്ട് വീടൊക്കെ വൃത്തിയാക്കി എല്ലാ പടികളിലും അരി കൊണ്ട് കോലം വരച്ച് ചിയോതിയുടെ ഇല വെക്കും. അങ്ങനെ ചിങ്ങം 1 മുതൽ തന്നെ ഓണ ആഘോഷം തുടങ്ങും. മുറ്റത്തൊക്കെ ചാണകം മെഴുകിയിട്ട് അതിലാണ് പൂക്കളം ഇടുക. ഓണപ്പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഉത്രാടപ്പൂനിലാവേ എന്നുള്ള പാട്ട് തന്നെയാണ്. ഇത്ര കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇത്ര ഓണങ്ങൾ കഴിഞ്ഞു പോയിട്ടും ആ പാട്ടിൻ്റെ പ്രാധാന്യം തീരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല.

ആ സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വീട്ടിലും അടുത്തുള്ള പ്രദേശത്തൊക്കെ ആയിട്ട്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് ഏകദേശം 10-16 ആൾക്കാർ ഒരു കൗമാര പ്രായക്കാരായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തില് ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ എന്നെയും കൂട്ടിയിട്ടാണ് അവർ പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോവുക. നാടൻ പൂക്കളൊക്കെ പറിച്ചിട്ട് എല്ലാ ദിവസവും ഓണം തിരുവോണം കഴിയുന്നതുവരെയും പൂക്കൾ ഇടുമായിരുന്നു. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ. കാരണം ഇലയൊക്കെ ഇങ്ങനെ കുമ്പിളാക്കി, നമ്മള് പഴയകാല ഓണ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന പോലെ ഊഞ്ഞാല കെട്ടി പൂക്കള്, നാടൻ പൂക്കള് പറിക്കാൻ പോയി, വയലിലൊക്കെ തുമ്പപ്പൂ പറിക്കാൻ പോയി, അങ്ങനെയുള്ള ഓർമ്മകൾ. പുതിയ കാലഘട്ടത്തിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ ദിയക്കുട്ടി പാടിയ പാട്ടുണ്ട്, ബിജുപാൽ സാറിന്റെ മോള് ദിയക്കുട്ടി പാടിയിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എന്നുള്ളൊരു പാട്ട്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഇത് കേൾക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ എന്നുള്ള സോങ്. എൻ്റെ മോൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് പാടാൻ പറയുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടും ഓണം വന്നല്ലോ എന്നുള്ള പാട്ടാണ്.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ആ ഒരു കാലഘട്ടത്തിലെ ഈ ഓണസദ്യയും കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല, ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർമ്മകളേ വരുന്നില്ല. ഈ പൂക്കളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓർമ്മകളാണ് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വരുന്നത്. പിന്നെയും കുറച്ച് വലുതായി സ്വന്തം വീട്ടിലേക്കൊക്കെ മാറിയതിന് ശേഷമാണ് ഓണം, ഓണസദ്യ, ഓണത്തിന് പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. ഓണപ്പാട്ടില് അടുത്തതായിട്ട് തിരുവാവണിരാവ് എന്നുള്ള സിനിമാ ഗാനത്തെ കുറിച്ചാണ് പറയാനുള്ളത്. കുറച്ച് വർഷങ്ങളായിട്ട് ഓണക്കാലഘട്ടത്തിലെ തിരുവാതിരയടക്കി ഭരിക്കുന്ന ഒരു പാട്ടാണ് തിരുവാവണിരാവ് എന്നുള്ളത്. ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു സോങ് നമ്മളും തിരുവാതിര കളിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടും വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് തന്നെയാണ്.

നാട്ടിലെ ക്ലബിലൊക്കെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമായിരുന്നു. നാട് ഒത്തുചേരുന്ന ഒരു ദിവസമായിരുന്നു. നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒത്തുചേരാൻ ഒരു അവസരം ഒരുക്കുന്ന ഒരു കാര്യമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഏതെങ്കിലും ഒരു സ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിന്റെ ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് ഒരു ദേശത്തെ മുഴുവൻ ആൾക്കാരും ഒത്തുചേർന്നിട്ട് പരിപാടികൾ ഉണ്ടാവുമായിരുന്നു. അപ്പൊ എല്ലാ വർഷവും സിനിമ ഗാനങ്ങൾ അതിന്റെ അന്താക്ഷരിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും ഉദ്ദേശം. അതിനുവേണ്ടി പാട്ട് പഠിച്ചിട്ടൊക്കെ പോകും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷം എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു ഓർമ്മയാണ്. ഇപ്പൊ കുറേ നാളായിട്ട് അങ്ങനെയുള്ള പരിപാടികൾ മിസ് ചെയ്യുന്നു ശരിക്കും. ഓണത്തിൽ അങ്ങനെയുള്ള ക്ലബ് പരിപാടികളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓണപ്പാട്ടിന്റെ കൂട്ടത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പാട്ട് പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടാണ്. പൂകൊണ്ടും മോടും പൊന്നിൻ ചിങ്ങത്തിൽ എന്നുള്ള വരികളൊക്കെയും ഓണത്തെ വരച്ചു കാട്ടുന്ന രീതിയിൽ ആ ഒരു കാലഘട്ടത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള വരികളാണ്. പൂവിളി പൂവിളി എന്നുള്ള ഗാനം ഒരുപാട് ഇഷ്ടമാണ്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഓണം ഗാനോത്സവം. ചെറുപ്പത്തില് നല്ല രീതിയിൽ ആൾക്കാർ സമ്മാനം സ്പോൺസറും ചെയ്യായിരുന്നു. അപ്പൊ ഒരു തവണ ഈ അന്താശ്ശേരിയിൽ ഒരു ഗോൾഡ് റിംഗ് എനിക്ക് സമ്മാനം കിട്ടി. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങിക്കണം, അടുത്ത പ്രാവശ്യം ഗോൾഡ് കിട്ടുക എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു ഒരുപാട് ആൾക്കാർക്കൊക്കെ. പക്ഷെ നെക്സ്റ്റ് ഇയർ മുതൽ സമ്മാനം മാറി. അപ്പോൾ അത്രത്തോളം ജനപങ്കാളിത്തമുള്ള ആൾക്കാരുടെ സപ്പോർട്ടുള്ള പരിപാടികൾ ഓണക്കാലത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു മക്കൾ മുതൽ വലിയ 10-60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വരെ പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ക്ലബ്ബ് പരിപാടികളും മറക്കാനാവാത്ത ഓർമ്മകളാണ്. ഓണം വന്നല്ലോ ഞാലിട്ടല്ലോ എന്നുള്ളൊരു പാട്ട്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓണം വന്നല്ലോ ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടിമറിഞ്ഞല്ലോ എന്നുള്ള സോങ്. എൻ്റെ മോൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് പാടാൻ പറയുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടും ഓണം വന്നല്ലോ എന്നുള്ള പാട്ടാണ്.

സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഓണാഘോഷങ്ങൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഓണസമയം ആകുമ്പോഴേക്കും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ആഡ് ഫിലിംസിന്റെ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടി വിയിലേക്കുള്ള ഇന്റർവ്യൂസ് കാര്യങ്ങൾ. അപ്പൊ ആ ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തിരക്ക് വരാറുണ്ട്. പിന്നെ ഓണാഘോഷം വീട്ടിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് തിരുവോണം ആഘോഷിക്കുക. ഉത്രാടത്തിന്റെ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഉത്രാടവും തിരുവോണവും രണ്ട് വീടുകളിലായിട്ടാണ് ആഘോഷിക്കുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെയുള്ളത് പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി എന്നുള്ള സോങ്ങാണ്.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664. ഓണം ഗാനോത്സവം. ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: ചെറുപ്പത്തിലെ കണ്ട് ഒരുപാട് ആരാധിച്ചിരുന്ന വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടി. ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ഏട്ടൻ, മനോജേട്ടൻ, അശോകൻ ചേട്ടൻ, പിന്നെ സുധീഷ് ഏട്ടൻ, വിനീത് ഏട്ടൻ, അങ്ങനെ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുള്ളൊരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം എന്നെ സംബന്ധിച്ചിട്ട് വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. ഇനി ഓണം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തവണത്തെ ഓണം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്, കാരണം ഈ ചിങ്ങ 1 ഈ വർഷം അഭിനയിച്ചിട്ടുള്ള എൻ്റെ 2 ചേർത്തിട്ട് എനിക്കൊരു അവാർഡുണ്ട്. മലയാള പുരസ്കാരം എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് പരിവാറിലെയും ധീരനിലെയും പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൊരു അവാർഡാണ്. പരിവാറും ധീരനും രണ്ടും ഈ വർഷം ഇറങ്ങിയ പടമാണ്. പരിവാറിൽ ചെയ്തിട്ടുള്ള നിഷ എന്ന ക്യാരക്ടറിന് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടി. അപ്പം അതിന് തന്നെയാണ് അവാർഡും കിട്ടിയിട്ടുള്ളത്. സോ ഈ വർഷത്തെ ഓണം ചിങ്ങ 1 തന്നെ അവാർഡിലൂടെ തുടങ്ങിയത് ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള 2 എനിക്ക് ഈ വർഷം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള 2 TVയിലേക്കുള്ളത്. പരിവാറും ധീരനും കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ പടം അവൈലബിൾ ആണ്. എല്ലാവരും ആമസോൺ പ്രൈമിൽ പടം കാണുക.

0: തവണ ഓണത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് വന്നതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ എറണാകുളം സെറ്റിൽഡാണ്. ഓണം, വിഷു അങ്ങനെയുള്ള ആഘോഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ നാട്ടിലേക്ക് വരും. നാട്ടിലെല്ലാവരോടൊപ്പം തന്നെ, കുടുംബത്തോടൊപ്പം തന്നെ ആഘോഷിക്കും. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ റിലേറ്റീവ്സും കുടുംബ വീട്ടിൽ ചേരും. എൻ്റെ അമ്മ, അമ്മയുടെ അനിയത്തി, അമ്മയുടെ അനിയന്മാർ, അങ്ങനെയുള്ള എല്ലാവരുടെ ഫാമിലിയും ഒരു ദിവസം ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുക. ചിലപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാവും, അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്നാവും. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചെറിയ രീതിയിൽ ലളിതമായിട്ട് ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോഴാണ്. അതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും 10-20 ആൾക്കാരെപ്പോഴും വീട്ടിലുണ്ടാവും. കുടുംബത്തോടൊപ്പം വലിയ രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ഓണാഘോഷമൊക്കെ ഒന്ന് കുറഞ്ഞു. എന്നാൽ പോലും ഓണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നൊസ്റ്റാൾജി തന്നെയാണ്, ഒരുപാട് ഓർമ്മകളായി വരക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
1: നാളെ കസിനപുരം ബേക്കലിൽ പോകുന്നു.

0: ഓണം നബി ദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
4: പഴയ ഓണ ഓർമ്മകൾ തന്നെയാണ് മനസ്സിൽ കൂടുതലും തങ്ങി നിൽക്കുന്നത്. പഴയ അത്ര ഒരു ആഘോഷം ഇപ്പം അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അതൊരു പക്ഷേ മുമ്പുള്ള നമ്മുടെ പാർട്ടിസിപ്പേഷൻ പോലെ ഇരിക്കും. ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പോകുന്ന പ്രായത്തിൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനും എൻജോയ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനൊരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്.
5: കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആറന്മുള പള്ളിയോടെ മാർപ്പുവിളി വള്ളംകളി എന്നുള്ള പാട്ട് പാടാറുണ്ടായിരുന്നു. അത് ആ ഒരു ഗ്രൂപ്പ് സോങ് പാടുമ്പോൾ അതിൻ്റെ എനർജി മുഴുവൻ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നൊരു പാട്ടായിരുന്നു ആറന്മുള പള്ളിയോടം എന്നുള്ള പാട്ട്. അതും ഒരുപാട് ഇഷ്ടം.

ഇനി ഓണപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഓണപ്പാട്ട് എന്ന് പറയുന്നത് ഏത് മൂഡ് എന്നുള്ള പാട്ട് തന്നെയാണ്. ഒരു ഓണം മൂഡ് എന്നുള്ള പേരിൽ തന്നെയാണ് സാഹസം മൂവിയിലെ പാട്ട്. ഒരു 2 മാസം മുമ്പ് അഡ്വാൻസ് ആയിട്ട് ആ പാട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് പോകുന്നൊരു പാട്ട് ഓണം മൂഡ് തന്നെയാണ്. കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഈ പാട്ട് ആ ഒരു വൈബിലാണ് എല്ലാവരും നിൽക്കുന്നത്. പാട്ടിന് തൊട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുണ്ടുടുത്ത് പോവുക. അപ്പോൾ അങ്ങനെ വൈബിനനുസരിച്ചിട്ട് കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നൊരു ട്രെൻഡ് പ്രേമം സിനിമ മുതൽ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. ആ ഒരു ട്രെൻഡിനൊത്തൊരു പാട്ട് തന്നെയാണ് ഏത് മൂഡ് അത്തം മൂഡ് എന്നുള്ള പാട്ട്.

0: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണക്കാലം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇതുവരെ വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം.
2: ഓണം ഗാനോത്സവം.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്കൊരുമണിക്ക് ഓണം ഗാനോത്സവം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 ഗാന്ധിലയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. 10:00 ഓണം ഗാനോത്സവം. രാവിലെയും ഉച്ചയ്ക്കും പ്രക്ഷേപണം ചെയ്ത പരിപാടികളുടെ പുനഃപ്രക്ഷേപണം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള

0: കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത്, സമൃദ്ധിയുടെ
1: ഓണമെത്തുകയാണ്
0: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക്. റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
2: ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്.
0: അത്ത് മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്കിൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം മാറ്റിയെന്നതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ വിദേശനാണ്യ വിനിമയ നിയന്ത്രണ ചട്ടപ്രകാരം ED പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും. വീണയുടെ കൈപ്പടയിലുള്ള രേഖയിൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യമനുസരിച്ച് ഏതാണ്ട് 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് മാറ്റി എന്നുണ്ടെന്നാണ് ED പറയുന്നത്. ഇത് അക്കൌണ്ടിലൂടെയല്ല, ഹവാല ഇടപാടിലൂടെയാണ് കൊണ്ടുപോയതെന്നും ED സംശയിക്കുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും സ്ഥലവും രൂപകൽപ്പനയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിൽ കേരളം നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോഴത്തെ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. പുതിയ അണക്കെട്ടിന്റെ ചെലവ് വഹിക്കാൻ കേരളം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഴുവൻ വെള്ളവും തമിഴ്നാടിന് ഉപയോഗിക്കാം. എന്നാൽ നദീജലം പങ്കിടുന്ന വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും കോടതി വിധികളുമാണ് അടിസ്ഥാനമാക്കേണ്ടതെന്ന് കാവേരി തർക്കം കൂടി പരാമർശിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അഭിപ്രായപ്പെട്ടു. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് നിർണായക നീക്കം. DRDO വികസിപ്പിക്കുന്ന മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു. ഇതിന് മാറ്റം വരുന്നതോടെ സ്വകാര്യ കമ്പനികളായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, സോളാർ ഇൻഡസ്ട്രീസ്, അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് തുടങ്ങിയ കമ്പനികൾ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സജീവമാവും. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 78 ദിവസം പിന്നിടുമ്പോൾ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം 10,000 ലേക്ക്. ഇതുവരെ 8.24 കിലോ MDMA 979 കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 9,213 കേസുകളിലായി 9,941 അറസ്റ്റുകളാണ് നടന്നത്. തുടർച്ചയായുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പിന്നാലെ സ്ഥിര നിയമനങ്ങൾക്കായി നടപടി സ്വീകരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ്

0: ഏജൻസി തീരുമാനം. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് 3 മാസത്തിനകം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. 20-ലേറെ സ്ഥിരം തസ്തികകളിലേക്ക് നിയമന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. MBBSന് കോഴ്സ് കാലാവധിയായ 4.5 വർഷത്തെ ഫീസ് മാത്രം ഈടാക്കുന്നത് സംബന്ധിച്ച തർക്കത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. സ്വാശ്രയ കോളേജുകൾ 4.5 വർഷത്തെ ഫീസേ ഈടാക്കാവൂ എന്ന് ജൂലൈ 14 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും അതിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെയും പാർലമെന്റ് പ്രാതിനിധ്യത്തിൽ ആനുപാതികമായ കുറവ് വരുന്നില്ലെന്ന് നിയമപരമായി ഉറപ്പുവരുത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ റദ്ദാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ജാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് ഭാരത് ചർച്ചയുടെ അവലോകനത്തിന് തട്ടമിട്ട വിദ്യാർത്ഥിനികൾ വേണമെന്ന നിർദ്ദേശം വിവാദമായി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 പരിപാടിയിലാണ് വിവാദങ്ങൾ ഉണ്ടായത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ സാധാരണ പലഹാരങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ അനുവദിച്ചതിന് ആമസോണിന് 1 ലക്ഷം രൂപ പിഴ. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയായ CCPA യുടേതാണ് നടപടി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മുട്ടിൽ മരം വിൽപ്പന കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. കേസിൽ 1-ാം പ്രതി റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായിരുന്നത്. ഉത്തർപ്രദേശിലെ ഗുണ്ട സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം സാധുതയില്ലാത്തതാണെന്ന് സുപ്രീംകോടതി. കുറ്റകൃത്യങ്ങൾ ഏതെന്ന് വ്യക്തമാക്കാതെ ഒരാളെ ഗുണ്ടയെന്ന് മുദ്രകുത്തി ശിക്ഷിക്കുന്നത് 1986 നിയമമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. തെലങ്കാന നൽഗൊണ്ടയിൽ ബൈക്ക് വാങ്ങാനുള്ള പണമുണ്ടാക്കാൻ 2 12-ാം ക്ലാസ്സുകാർ ആസൂത്രണം ചെയ്ത കവർച്ച ചെന്നെത്തിയത് സ്വന്തം സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ദാരുണാന്ത്യത്തിലേക്ക്. തനിച്ച് താമസിക്കുന്ന 50-കാരിയായ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ കവർന്നത് പുറത്തിറങ്ങുന്നതിനിടെ അവർ തിരിച്ചറിഞ്ഞതോടെ വിദ്യാർത്ഥി ആക്രമിച്ചു. കത്തികൊണ്ടുള്ള 27 കുത്തുകളേറ്റാണ് പ്രിൻസിപ്പൽ മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷ്ടിച്ച തുകയ്ക്ക് പുറമെ പ്രിൻസിപ്പലിന്റെ വില കൂടിയ മൊബൈൽ ഫോണും എടുത്താണ് പ്രതി രക്ഷപ്പെട്ടത്. വ്യവസായത്തിന്റെ നിർവചനത്തെ കൂടുതൽ തൊഴിലാളി സൌഹൃദമാക്കി വിപുലീകരിച്ച 1978 വിധി കഴിഞ്ഞ വർഷം നിലവിൽ വന്ന 2020 വ്യാവസായിക റിലേഷൻസ് കോഡിന് ബാധകമല്ലെന്ന് സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം 1947 വ്യാവസായിക തർക്ക പരിഹാര നിയമപ്രകാരം ഇനിയും തീർപ്പാവാത്ത കേസുകളിൽ 1978 7-അംഗ ബെഞ്ചിന്റെ നിർവചനം ബാധകമാവും. 2013 ബലാത്സംഗ കേസിൽ 10 വർഷത്തെ കഠിന തടവ് വിധിച്ച ബോംബെ ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ സുപ്രീംകോടതിയെ സമീപിച്ചു. കരുവാറ്റയിലെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ പെൺകുട്ടി വീട്ടിൽ നിന്ന് സ്വർണമെടുക്കുന്നതിൽ പരാജയപ്പെട്ടതും കൊലയ്ക്ക് പ്രേരണയായെന്ന് പോലീസ്. ശനിയാഴ്ച രാത്രിയാണ് മടപ്പുരക്കൽ പടിയേറ്റതിൽ ശിവൻകുട്ടി ചെട്ടിയാർ കൊല്ലപ്പെട്ടത്. സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾ ഓരോ കുട്ടിക്കും ഗ്രൂപ്പിനും നൽകിയ മാർക്ക് ഇലക്ട്രോണിക് ഡിസ്പ്ലേ വഴി സ്ക്രോൾ ചെയ്ത് സ്റ്റേജിൽ കാണിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കലോത്സവത്തിന് 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ പണം പിരിക്കരുതെന്നും ഉത്തരവ് നൽകി. മത്സര സമയത്ത് വേദികളിൽ പ്രോഗ്രാം കൺവീനർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ പേരും മൊബൈൽ നമ്പറും പ്രദർശിപ്പിക്കണം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മത്സരത്തിന് ക്ലാസ് മുറികളോ മറ്റ് സംവിധാനമോ സജ്ജമാക്കണം. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്ത് അനധികൃതമായി നിർമ്മിച്ച സുരക്ഷാ ബാരിക്കേഡുകളും താൽക്കാലിക നിർമ്മിതികളും അധികൃതർ പൊളിച്ചുനീക്കി. എംബസിയുടെ അംഗീകൃത അതിർത്തിക്ക് പുറത്താണ് ഇവ നിർമ്മിച്ചിരുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മഹാത്മാഗാന്ധിയുടെ കയ്യൊപ്പോടുകൂടിയ 688 ചിന്താശകലങ്ങൾ ഉൾപ്പെടുന്ന അപൂർവ കയ്യെഴുത്ത് പ്രതി ലേലത്തിൽ വിറ്റത് 16.20 കോടി രൂപയ്ക്ക്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാഫ്രൺ ആർട്ട് സംഘടിപ്പിച്ച ലേലത്തിലാണ് ഇവ റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയത്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത MDMA കേസിലെ പ്രതികളെ കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡിൽ കഴിയുന്ന പേരാമ്പ്ര സ്വദേശികളായ പ്രതികളെ അന്വേഷണ സംഘം വ്യാഴാഴ്ച കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. 1984 സിഖ് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് തിഹാർ ജയിലിലായിരുന്ന മുൻ കോൺഗ്രസ് MP സജ്ജൻകുമാർ അന്തരിച്ചു. ഹോംവർക്ക് ചെയ്തില്ലെന്ന കാരണത്താൽ അധ്യാപികയുടെ മർദ്ദനത്തിനിരയായ 6 വയസ്സുകാരൻ ക്ലാസ് മുറിയിൽ കുഴഞ്ഞുവീണ് മരിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ വൺ ടൗൺ ഏരിയയിലുള്ള ലിറ്റിൽ ഗാർഡൻ സ്കൂളിലാണ് സംഭവം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടോൾ പ്ലാസകളിൽ നിന്ന് ലോക്കൽ പാസ് എടുക്കാൻ ഇനി പ്ലാസയിൽ നേരിട്ടെത്തി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തെ 121 ടോൾ പ്ലാസകളിലേക്കുള്ള പ്രതിമാസ പ്രാദേശിക പാസ് ഓൺലൈനായി എടുക്കാൻ ഡിജിറ്റൽ ഫാസ്ടാഗ് ലോക്കൽ പാസ് സൌകര്യം ഏർപ്പെടുത്തി. ശ്രീരാം ഫിനാൻസിന്റെ ഇരിട്ടി ശാഖയിലും വായ്പാ തട്ടിപ്പ് നടന്നതായി പരാതി. തന്റെ പേരിൽ 5.4 ലക്ഷം രൂപ താനറിയാതെ വായ്പയെടുത്തതായി സർക്കാർ സർവീസിലുള്ള ഡോക്ടർ ഇരിട്ടി പോലീസിൽ പരാതി നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മുഴപ്പിലങ്ങാട് മലബാർ കോർട്ട്യാർഡ് സംഘടിപ്പിക്കുന്ന KTDC പായസമേള തുടങ്ങി. ഓണത്തിന്റെ തനത് രുചികളും മലബാറിന്റെ പ്രത്യേകതയുമുള്ള വിവിധയിനം പായസങ്ങളാണ് മേളയിൽ വിൽപ്പനയ്ക്കായുള്ളത്. ഓണാഘോഷം അതിരുവിടാതിരിക്കാൻ സ്കൂൾ കോളേജ് പരിസരങ്ങളിലും പ്രധാന ടൌണുകളിലും പാർക്കുകളിലും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കർശന നിരീക്ഷണം. ഓണപരീക്ഷയ്ക്ക് ശേഷം വിദ്യാലയങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും ബുധനാഴ്ച രാത്രി റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 16 പേർ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. ഓണക്കാലത്ത് മായം ചേർന്ന പാലിന്റെ വിപണനം തടയുന്നതിന്റെ ഭാഗമായി ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ ഗുണമേന്മ നിയന്ത്രണ വിഭാഗം ഊർജിത പാൽ പരിശോധനാ ക്യാമ്പ് തുടങ്ങി. കൃഷി ഉൾപ്പെടെ മുൻഗണനാ വായ്പകൾ ലക്ഷ്യം തികക്കാൻ മാത്രമാകരുതെന്ന് പൊതുമേഖലാ ബാങ്കുകളോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുവിശേഷ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പ്രായപൂർത്തിയാകാത്ത 4 പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മതപ്രഭാഷകനെ തിരുനെൽവേലി പോക്സോ പ്രത്യേക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. 10 ലക്ഷം രൂപ വീതം 4 പെൺകുട്ടികൾക്കും നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി വിധിച്ചു. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ നികുതി വെട്ടിപ്പ് നടന്നതായി GST വകുപ്പിന്റെ SIT അന്വേഷണത്തിൽ കണ്ടെത്തി. മാലൂരിൽ പറമ്പിലെ പന്നിക്കിണിയിൽ കുടുങ്ങിയ പുലി ചത്തു. മണിക്കൂറുകളോളം നാടിനെ മുൾമുനയിൽ നിർത്തിയ പുലി മയക്കുവെടിയേറ്റ് നിരീക്ഷണത്തിലിരിക്കെയാണ് ചത്തത്. അരയിൽ കുടുങ്ങിയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. 8 മണിക്കൂറിലധികം കുരുക്കിൽ കിടന്നതാണ് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കാൻ കാരണമായതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. ഏകദേശം 5 വർഷത്തോളം പ്രായമായ ആൺപുലിയാണ് ചത്തത്. പുലി ചത്ത സംഭവത്തിൽ വനം വകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവൽക്കരിച്ച് തുടർ നടപടി പൂർത്തിയാക്കും. പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിലും മറ്റു മേഖലയിലും മഞ്ഞപ്പിത്തം വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഊരത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. KCL 3rd season ആദ്യ മത്സരത്തിൽ തൃശൂരിന് വിജയം. കാലിക്കറ്റിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചെറുകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: എന്തുവാ ഇത്?
1: അത് പിന്നെ പ്രമോസോങ്ങാണ് അമ്മച്ചി, പ്രമോസോങ്.
0: പ്രമോസോങ്ങാ?
1: അതെ, മറിയം വന്ന് വിളക്കൂതിയുടെ.
0: അതൊക്കെ അവന്മാര് നോക്കിക്കൊള്ളും, പോയി കിടന്നേ. ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്നാ പറഞ്ഞാ മതി.
2: മറിയം വന്ന് വിളക്കുതീ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120002.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില കായിക വിശേഷങ്ങൾ കേൾക്കാം.

2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര കായിക മന്ത്രാലയം. കായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്ക് നൽകുന്ന അർജുന അവാർഡിന് മലയാളി താരങ്ങളായ വി മുഹമ്മദ് അജ്മൽ, അത്ലറ്റിക്സ് ട്രീസ ജോളി, ബാഡ്മിന്റൺ എന്നിവർ അർഹരായി. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രമുഖ കായിക താരങ്ങൾ, കായിക പത്രപ്രവർത്തകർ, സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. കഴിഞ്ഞ 4 വർഷത്തെ മികച്ച പ്രകടനവും നേതൃപാഠവും അച്ചടക്കവും പരിഗണിച്ചാണ് അർജുന അവാർഡ് നൽകുന്നത്. വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ഇവരാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ തേജസ്വിൻ ശങ്കർ, മുഹമ്മദ് അജ്മൽ വി, പ്രിയങ്ക ഗോസ്വാമി എന്നിവരാണ്. ബാഡ്മിന്റണിൽ ട്രീസ ജോളി, പുല്ലേല ഗായത്രി ഗോപിചന്ദ് എന്നിവരും. ചെസ് വിഭാഗത്തിൽ വിദിത് സന്തോഷ് ഗുജറാത്തി, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ് എന്നിവരും അർജുന അവാർഡ് ജേതാക്കളായി. ഹോക്കി വിഭാഗത്തിൽ ലാൽറം സിയാമി, രാജ്കുമാർ പാൽ. കബഡി വിഭാഗത്തിൽ സുർജിത്, പൂജ എന്നിവരും. ഷൂട്ടിംഗ് വിഭാഗത്തിൽ അഖിൽ ഷിയോറൻ, ധനുഷ് ശ്രീകാന്ത് എന്നിവർ ഡഫ് ഷൂട്ടിംഗ് വിഭാഗത്തിലും, രുദ്രാൻഷ് ഗണ്ടേൽവാൾ പാരാഷൂട്ടിംഗ് വിഭാഗത്തിലും അർജുന അവാർഡ് ജേതാക്കളായി. മറ്റു വിഭാഗങ്ങളായ ബോക്സിംഗിൽ നരേന്ദർ, പാരാ അത്ലറ്റിക്സിൽ ഏക്ത ഭയാൻ, റോവിംഗിൽ അരവിന്ദ് സിംഗ് എന്നിവരും അർജുന അവാർഡ് ജേതാക്കളായി. കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് നൽകുന്ന ലൈഫ് ടൈം അർജുന അവാർഡിന് ഫുട്ബോൾ താരം ഐ അരുമൈ നായകം അർഹനായി. രാജ്യാന്തര തലത്തിൽ മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന പരിശീലകർക്ക് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് റെഗുലർ വിഭാഗം അത്ലറ്റിക്സ് വിഭാഗത്തിൽ പർവീർ സിംഗും, ബോക്സിംഗിൽ ഛോട്ടേലാൽ യാദവും, ഷൂട്ടിംഗിൽ നേഹ നന്ദകുമാർ ചവാൻ എന്നിവരും അർഹരായി. ലൈഫ് ടൈം വിഭാഗത്തിൽ ധർമ്മേന്ദ്ര സിംഗ് യാദവ് ബോക്സിംഗിലും, ഗുസ്തിയിൽ വീരേന്ദ്രകുമാറും അർഹരായി. പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴിയായിരുന്നു ഇത്തവണ പുരസ്കാരങ്ങൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചത്. കായിക താരങ്ങൾക്കും പരിശീലകർക്കും നേരിട്ട് അപേക്ഷിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. വൻതോതിൽ ലഭിച്ച അപേക്ഷകൾ വിലയിരുത്തിയ ശേഷമാണ് അന്തിമ പട്ടിക

തയ്യാറാക്കിയതെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് ഓൾ ഔട്ട്. ഇതോടെ ഇന്ത്യക്ക് ആകെ 371 റൺസിന്റെ ലീഡ്. ഒരു ദിവസവും ഒരു സെഷനും ബാക്കി നിൽക്കെ 372 റൺസാണ് ലങ്കയുടെ വിജയലക്ഷ്യം. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ പേസർ അഷിത ഫെർണാണ്ടോയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. സ്പിന്നർ പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ, അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 69 പന്തിൽ 66 റൺസ്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ 75 പന്തിൽ 44 റൺസ് നേടി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ KL രാഹുൽ മാത്രമാണ് പിന്നെ രണ്ടക്കം കടന്നത്. 47 പന്തിൽ 35 റൺസ്. 6 ബാറ്റർമാർ ഒറ്റയക്ക സ്കോറിൽ പുറത്തായപ്പോൾ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ഡക്കായി പുറത്തായി. ഇന്ത്യക്ക് 294 റൺസ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 4 വിക്കറ്റ് നഷ്ടമായി. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 0, KL രാഹുൽ 47 പന്തിൽ 35, ശുഭ്മാൻ ഗിൽ 20 പന്തിൽ 8 റൺസ്, ദേവദത്ത് പടിക്കൽ 75 പന്തിൽ 44 എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഋഷഭ് പന്ത് 22 പന്തിൽ 21, ധ്രുവ് ജുറൈൽ 9 പന്തിൽ 5 റൺസ് എന്നിവരാണ് ക്രീസിലുള്ളത്. പതിനഞ്ച് മിനിറ്റ് നേരത്തെ തുടങ്ങിയ നാലാം ദിനം രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ പിഴച്ചു. ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെ ആദ്യ ഓവറിൽ തന്നെ അഷിത ഫെർണാണ്ടസ് സംപൂജ്യനായി മടക്കി. മൂന്നാമനായി ക്രീസിലെത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ. KL രാഹുലിനെ കൂട്ടുപിടിച്ച് ദേവദത്ത് റൺസ് കണ്ടെത്തിയതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് ചലിച്ചു. രാഹുലും ഉറച്ച പിന്തുണ നൽകി. എന്നാൽ ഒരു തവണ തന്റെ പന്തിൽ വിക്കറ്റിനു മുന്നിൽ കുടുങ്ങിയെങ്കിലും റിവ്യൂവിലൂടെ രക്ഷപ്പെട്ട രാഹുലിനെ 15 ഓവറിൽ പ്രഭാത് ജയസൂര്യ തന്നെ മടക്കിയതോടെ ഈ കൂട്ടുകെട്ട് അവസാനിച്ചു. രണ്ടാം വിക്കറ്റിൽ ഇരുവരും 65 റൺസ് കൂട്ടിച്ചേർത്തു. പിന്നീടെത്തിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ രണ്ടാം ഇന്നിംഗ്സിലും തിളങ്ങാനായില്ല. 8 റൺസ് മാത്രമെടുത്ത ഗില്ലിനെ പ്രഭാത് തന്നെ മടക്കി. ഇതോടെ പടിക്കലിൽ തന്നെയായി ഇന്ത്യയുടെ പ്രതീക്ഷ. എന്നാൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിച്ച പടിക്കലിനെ കേശര നുവന്ത 28 ഓവറിൽ വിക്കറ്റിനു മുന്നിൽ കുരുക്കി. നാലാം ദിനം ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ 4 116 റൺസ് എന്ന നിലയിലായിരുന്നു. രണ്ടാം സെഷൻ തുടങ്ങി അധികം വൈകാതെ തന്നെ ധ്രുവ് ജുറൈലിനെ 15 പന്തിൽ 7 റൺസ്, ഇന്ത്യക്ക് നഷ്ടമായി. മറുവശത്ത് ഋഷഭ് പന്ത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയതോടെയാണ് ഇന്ത്യയുടെ ലീഡ് 350 കടന്നത്. 2 6ഉം 8 4ഉമാണ് പന്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നത്. അർദ്ധ സെഞ്ചുറി നേടി അധികം വൈകാതെ പന്ത് പുറത്തായതോടെ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. രവീന്ദ്ര ജഡേജ 19 പന്തിൽ 9, മാനവ സുതാർ 25 പന്തിൽ 9, കുൽദീപ് യാദവ് 10 പന്തിൽ 5, പ്രസിദ്ധ് കൃഷ്ണ 7 പന്തിൽ 2 എന്നിവർ പുറത്തായതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് അവസാനമായി. രണ്ടാം ദിനം ലങ്കൻ സ്പിന്നർമാർ ഉഴുതിട്ട പിച്ചിൽ നിന്ന് മൂന്നാം ദിനം ഇന്ത്യൻ സ്പിന്നർമാർ വിളവെടുത്തു. മാനവ സുതാർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് സ്പിൻ ത്രയത്തിന്റെ മികവിൽ ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 284 റൺസിന് പുറത്താക്കി. സുതാർ 4 വിക്കറ്റുമായി ആക്രമണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ജഡേജ 3, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. സെഞ്ചുറിയുമായി പൊരുതിയ സോനൽ ദിനുശയും അർദ്ധ സെഞ്ചുറി നേടിയ നിരോഷൻ ഡിക്കുവെല്ലയുമാണ് ലങ്കയെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. ഇന്ത്യയെ 462 പുറത്താക്കി ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ലങ്കയ്ക്ക് തുടക്കം പിഴച്ചു. ഓപ്പണർ നിഷാൻ ഫെർണാണ്ടോയെ 0 പുറത്താക്കിയ സിറാജാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ സീനിയർ താരം ദിനേശ് ചണ്ടിമൽ 4 റൺസ് വഴങ്ങി മാനവ സുതാറിന് മുന്നിൽ വീണു. അതോടെ മത്സരത്തിന്റെ നിയന്ത്രണമേറ്റെടുത്ത ഇന്ത്യൻ സ്പിന്നർമാർ ലങ്കയെ 5-90 എന്ന സ്കോറിൽ പിടിച്ചുകെട്ടി.

ഫോളോൺ മുന്നിൽ കണ്ട ലങ്കയെ അതിൽ നിന്നും രക്ഷിച്ചത് ആറാം വിക്കറ്റിൽ ഒന്നിച്ച സോനൽ ഡിക്വെല്ലെ സഖ്യമാണ്. കരുതലോടെ നിലയുറപ്പിച്ച ഇരുവരും പ്രതിരോധത്തിലൂന്നി ഇന്ത്യൻ സ്പിന്നർമാരെ നേരിട്ടു. സ്വീപ്പ് ഷോട്ടുകളിലൂടെ തുടർച്ചയായി ബൌണ്ടറി കടത്തിയ സോനലാണ് ലങ്കയുടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചത്. പിന്നാലെ ഡിക്വെല്ലെയും പതിയെ ആക്രമണത്തിലേക്ക് തിരിഞ്ഞു. ആറാം വിക്കറ്റിൽ 146 റൺസ് ചേർത്ത ഇരുവരും ചേർന്ന് ലങ്കയെ 200 കടത്തി. സെഞ്ചുറിയിലേക്ക് കുതിച്ച ഡിക്വെല്ലയെ പുറത്താക്കിയ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കൂട്ടുകെട്ട് തകർന്നതോടെ ലങ്ക വീണ്ടും പ്രതിരോധത്തിലായി. ഒരറ്റത്ത് കരുതലോടെ കളിച്ച സോനൽ സെഞ്ചുറി പൂർത്തിയാക്കിയെങ്കിലും മറുവശത്ത് തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യ മത്സരം വരുതിയിലാക്കി. ഇതോടെ ലങ്കൻ ഇന്നിംഗ്സ് 284 അവസാനിച്ചു. മഴയെത്തിയതോടെ മൂന്നാം ദിവസത്തെ കളി അവസാനിപ്പിക്കാൻ അമ്പയർമാർ തീരുമാനിച്ചു. പ്രിയ ശ്രോതാക്കളെ, കായിക വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിതി ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണവിപണികൾ സജീവമായതോടെ സദ്യയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ, സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
0: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർ സംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
0: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം, കർണാടക

0: ഗീതാനന്ദൻ ഉൾപ്പെടെ നാലു പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72nd നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000-ലധികം കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
0: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയലിന്റെ ഭൌതിക ശരീരം ഈ മാസം 24 കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാല, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 76 പോയിന്റ് ഉയർന്ന് 77,614 നിഫ്റ്റി 14 പോയിന്റ് വർദ്ധിച്ച് 24,246 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 117,680 രൂപയും ഗ്രാമിന് 14,710 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണം ഗാനോത്സവം, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 5:30 ഗാന്ധിലയം, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ, 6:40 കൃഷ്ണ കഥാമൃതം, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം, 7:35 സർഗജാലകമാണ്, 10 മണിക്ക് ഓണം ഗാനോത്സവം, രാവിലെയും ഉച്ചയ്ക്കും പ്രക്ഷേപണം ചെയ്ത പരിപാടികളുടെ പുനഃപ്രക്ഷേപണം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
1: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൻ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണ യടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവോണത്തിന് ഇനി 5 കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്ക് ആവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ശീലയംപെട്ടിയിലെ നൂറുകണക്കിന് ഏക്കറിലാണ് റോസ്, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണ വിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
0: 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2nd പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2nd റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3rd വന്ദേഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. ഓണം ഗാനോത്സവത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു ഒരു വടക്കൻ പ്രണയ പർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശ്.
2: ഹായ്, ഹലോ, ഞാൻ അഞ്ജന പ്രകാശ്, ഒരു വടക്കൻ പ്രണയപർവം എന്ന സിനിമയിലെ നായികയാണ്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ റേഡിയോ മലബാറിൽ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഓണവിശേഷങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാനും ഒപ്പം എൻ്റെ കുറച്ച് ഫേവറേറ്റ് സോങ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ മദുരാശിപ്പട്ടണം എന്ന സിനിമയിലെ പൂക്കൾ പൂക്കും തരണം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള അതോടുകൂടി തന്നെ നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമല്ലേ.

ഓണം മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക നമ്മുടെ കുട്ടിക്കാലത്തെ ഓണത്തിലെ ഓരോ കാര്യങ്ങളായിരിക്കും. കാരണം എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി അതുപോലെ തന്നെ എൻ്റെ അച്ഛമ്മ എല്ലാവരും കൂടെ പൂക്കൊട്ട ഉണ്ടാക്കുന്നു. പൂ പറിക്കാനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരുവോണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും തറവാട്ടിൽ ഒത്തുകൂടിയിട്ട് ബഹളവും ഓണസദ്യയും പൂക്കളവും അതൊക്കെ ആയിട്ട് ഒരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടാത്ത നല്ല നല്ല ഓർമ്മകളാണത്, ഓണത്തിൻ്റെ ഓർമ്മകളാണ്. അപ്പോൾ എൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത്, ഓണ മെമ്മറി എന്ന് പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാവരും കൂടെ കൂട്ടുകൂടി ഇരുന്നിട്ട് ഓണം ആഘോഷിച്ച ആ ഓർമ്മകളാണ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് നമുക്ക് കേൾക്കാം.

ഒരു വടക്കൻ പ്രണയപർവ്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ സിനിമ ഒരു വടക്കൻ പ്രണയപർവ്വം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് ഫ്ലവേഴ്സ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാണ്. അപ്പൊ സിനിമ കാണാത്തവരായിട്ടുള്ള എല്ലാവരും സിനിമ കാണണമെന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു സിനിമയാണ്. ഓഡിഷൻ ത്രൂ ആണ് ഞാൻ ഇതിൽ കാസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ക്യാരക്ടർ സ്വപ്ന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ക്യാമ്പസ് മൂവി ആണല്ലോ, അങ്ങനെ ഒരു ക്യാമ്പസ് മൂവി ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആളാണ് ഞാൻ. കാര്യം കുറച്ചുകൂടെ ഏജ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എൻ്റെ ഒരു ഏജിന് സ്റ്റാർട്ടിങ് ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയിൽ നായികയായിട്ട് ചെയ്യാൻ പറ്റിയതിൽ. നമുക്ക് നമ്മുടെ ഈ സിനിമയിൽ എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള ഈ മരത്തണൽ താമര ചിറകൾ ചാരിയ പൂമഴ നീയല്ലേ, ആ സോങ് നമുക്ക് കേൾക്കാം.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
6: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
4: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846 7646.

0: 5216. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓണം ഗാനോത്സവം. ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശ് തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഓണം ഗാനോത്സവത്തിൽ.

കണക്ഷൻ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. സിനിമ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ഷൂട്ട് കംപ്ലീറ്റ് കണ്ണൂർ തന്നെയായിരുന്നു, കണ്ണൂർ എസ് എൻ കോളേജിലും അവിടെയൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ 45 days 50 days അവിടെ തന്നെയായിരുന്നു, വടക്ക് ഭാഗമാണല്ലോ. പിന്നെ ഞാനൊരു കോഴിക്കോടുകാരിയാണ്, അപ്പോൾ നമ്മുടെയൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ എന്താ ഭയങ്കര മുന്നിലാണല്ലോ നമ്മൾ വടക്കോട്ടുള്ളവർ. അപ്പോൾ ആ ഒരു ഇതിൽ കണ്ണൂർ കോഴിക്കോട് ഫുഡിൻ്റെ കാര്യത്തിൽ ബെസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്ക് കണ്ണൂർ പോയപ്പോൾ കുറേ ഫുഡ് സ്പോട്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്കങ്ങനെയാണെങ്കിൽ ഫുഡിനെ കുറിച്ചുള്ളൊരു സോങ് തന്നെ കേൾക്കാം അടുത്തത് അല്ലേ. അപ്പോൾ ഫുഡിൻ്റെ സോങ് ആയിട്ട് നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവു പുന്നെല്ലിൻ ചോറോ ആ സോങ് കേൾക്കാം.

ചെറുപ്പം മുതലേ അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ സിനിമ എന്ന അങ്ങനെ മോഹമൊന്നും ഉള്ളിൽ വെച്ച് സിനിമയിൽ എത്തിപ്പെട്ട ഒരാളല്ല. അഭിനയം ഇഷ്ടമായിരുന്നു. മോണാക്ട് നാടകം അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 10-200 സ്റ്റേജുകളിൽ നാടകം ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ കാര്യങ്ങളിലൊക്കെ പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കലയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിലും സിനിമ എന്ന് ഞാൻ ഒട്ടും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും ഞാനിങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു നായികയായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നു തീരെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സിനിമയാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. വിശ്വസിക്കുന്നതല്ല, സിനിമയാണ് എൻ്റെ ലൈഫ്. അപ്പം സിനിമ ലൈഫായതുകൊണ്ട് തന്നെ സിനിമയിലെ ഓരോ സോങ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സോങ്സ് എന്ന് പറയുന്നത് എന്താ, ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന കുറച്ച് സോങ്സ് ഉണ്ട്. അതിലുള്ളതാണ് ഫീനിക്സ് എന്ന സിനിമയിലെ എന്നിലെ പുഞ്ചിരി നീയൂ നിന്നിൽ പൂത്തൊരു ഞാനോ, ആ സോങ്. അപ്പം നമുക്ക് അടുത്തായിട്ട് ആ സോങ് ഒന്ന് കേട്ടാലോ.

ഫാമിലിയിൽ അച്ഛൻ അമ്മ പിന്നെ എൻ്റെ സിസ്റ്റർ മാരീഡാണ്. ചേച്ചിക്ക് ഒരു മോനുണ്ട്. അച്ഛമ്മ കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം ആള് ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ എഡ്യൂക്കേഷൻ, ഞാൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഞാൻ ബി എഡിന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബി എഡ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കായില്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ആ ടൈമിലാണ് ഞാൻ ഈ മൂവിയിലേക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബി എഡിന് അറിയാലോ, അങ്ങനെ ലീവ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, നമുക്ക് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബി എഡ് വേണോ അല്ലെങ്കിൽ ആക്ടിങ് വേണോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആക്ടിങ് ചൂസ് ചെയ്തു. വീട്ടിലെ ഫാമിലി എല്ലാവരും സപ്പോർട്ടായിരുന്നു, കാരണം അവർക്കെല്ലാവർക്കും അറിയുന്നതാണ് ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖല ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം നമുക്ക് ഫാമിലിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഒരു സോങ് തന്നെയാവാം. ജേക്കബിൻ്റെ സ്വർഗരാജ എന്ന സിനിമയിലെ ഈ ശിശിരകാലം എന്ന് പറഞ്ഞിട്ടുള്ള സോങ്, അത് കേൾക്കാം.

0: ശേഖരം,
1: ശ്രീനേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
0: ഫോൺ നമ്പർ 9656120022.
2: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-900-18.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880-8111-933-600. സി എം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
0: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9691-004648-9495-126-27-9656-94-8321.
0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: അഞ്ജന പ്രകാശിന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള, അതായത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നല്ല നല്ല സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, ഇതേപോലെ നായികയൊക്കെ ആയിട്ടൊരു സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് എന്താ നല്ല നല്ല സിനിമയുടെ ഭാഗമാവുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല ക്യാരക്ടർ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ ക്യാമ്പസ് മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഇതിൽ കിട്ടിയത്. പക്ഷേ നമുക്ക് വേറെ പല ക്യാരക്ടേഴ്സും ഇനി ലൈഫിൽ അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ സിനിമാ ജീവിതത്തിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിരിക്കണം എന്നില്ല. ഓരോ ക്യാരക്ടറിനും ചലഞ്ചസ് ഉണ്ടാവും. ഓരോ ഫിലിമിനും ഡിഫറെൻ്റ് രീതിയിലായിരിക്കും ചലഞ്ചസ് കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ഫിലിം എന്ന് പറയുന്നത് ഇതൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സിനിമ അത് ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ കുറേ നേരമായില്ലേ നമ്മൾ കുറേ മെലഡി സോങ്സ് കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ സിനിമയിലെ തന്നെ ഒരു വടക്കൻ പ്രണയപ്രവത്തിലെ ബൂം ചിക്ക പാപ എന്ന് പറഞ്ഞ താപ്സി പാടിയിട്ടുള്ള ഒരു സോങ് കേൾക്കാം.

ഇപ്പോഴത്തെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത് നല്ല നല്ല സിനിമയുടെ ഭാഗമാവുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക. പണ്ട് KGF ഫിലിയേഴ്സ് സാർ പറഞ്ഞതുപോലെ, ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായതല്ല, ഞാൻ തല്ലിയ 10 പേരും ഡോണായിരുന്നു എന്ന് പറയുന്നത് പോലെ, ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്നതല്ല, ഏതെങ്കിലും 10 സിനിമയിൽ അഭിനയിക്കുക എന്നതല്ല, പക്ഷേ നമ്മൾ അഭിനയിക്കുന്ന 10 സിനിമയും ഒരു ഹിറ്റാവുക, നല്ല സിനിമയാവുക, അതേപോലെയുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്, നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് ഓഡിയൻസ് എൻജോയ് ചെയ്യണം, നമ്മുടെ മൂവി എൻജോയ് ചെയ്യണം, നമ്മുടെ ആക്ടിങ് അംഗീകരിക്കണം, നമ്മളൊരു നല്ല ആക്ടറാണെന്ന് പറയണം. അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പം സിനിമയാണ്. അടുത്ത എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള സോങ്ങാണ് സഹാര പൂക്കൾ പൂത്തതോ. ഞാൻ അത്ര വലിയ സിംഗറൊന്നുമല്ല, എന്നാലും ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447686,
3: 9447371836,
2: 8078502836.
0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം, അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശിന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: ഞങ്ങളെന്ന് പറയുന്നത് ഓണം, വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഫാമിലിയാണ്. പക്ഷേ ഈ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഞങ്ങളുടെ അച്ഛമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛമ്മ ഞങ്ങളുടെ ഈ ഓണത്തിന് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം അങ്ങനെ ഓണം സെലിബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അച്ഛമ്മ എന്ന് പറയുന്നത് അത്രയും മുതിർന്ന ഒരു മെമ്പറായിരുന്നു. അപ്പം നാളില്ലാതെ നമുക്ക് എന്തോണം. അടുത്തത് നമുക്ക് തുടരും എന്ന സിനിമയിലെ കൺമണി പൂവേ, കണ്ണാടി പൂവേ, കണിപ്പൂവേ ആ സോങ് ഒന്ന് കേട്ടേക്കാം. എനിക്കും അതുപോലെ തന്നെ എൻ്റെ നെഫ്യൂ, എൻ്റെ ചേച്ചിയുടെ മോനും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സോങ്ങാണിത്. അപ്പോൾ ഇത് ഞാൻ അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.

0: അപ്പോൾ റേഡിയോ മലബാറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽസമൃദ്ധിയുടെയും ഒരു പൊന്നോണം ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലെ ലാസ്റ്റ് സോങ്.
1: പിടയും
0: ബാക്കി റേഡിയോ മലബാറിലേക്ക്.

ഒരു വടക്കൻ പർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശ് അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഓണം ഗാനോത്സവം. ഇപ്പോൾ അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225 9001.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laminate,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellooni.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120002.

ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച് വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
2: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
3: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
2: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: കമ്മിറ്റി സംബന്ധിച്ചുള്ള എൻ്റെ പ്രവൃത്തി ചമ്പാരനിൽ അവസാന ഘട്ടത്തിലായിരിക്കുന്നു. അപ്പോഴാണ് ഖേറ ജില്ലയിൽ വിളനാശം സംഭവിച്ചിരിക്കുന്നുവെന്നും നികുതി അടയ്ക്കുവാൻ കർഷകന്മാർക്ക് നിവൃത്തിയില്ലാതായിരിക്കുന്നുവെന്നും അറിയിച്ചുകൊണ്ട് ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യയും ശ്രീയുത് ശങ്കരലാൽ പാരഖും എഴുതിയ ഒരു എഴുത്ത് എനിക്ക് കിട്ടിയത്. കത്തിൽ കർഷകന്മാരെ നയിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. സ്ഥലത്ത് ചെന്നൊരന്വേഷണം കഴിച്ചല്ലാതെ എന്തെങ്കിലും ഉപദേശം നൽകാൻ മനസ്സോ പ്രാപ്തിയോ ധൈര്യമോ എനിക്കുണ്ടായിരുന്നില്ല. അതേസമയത്ത് അഹമ്മദാബാദിലെ തൊഴിലാളികളുടെ സ്ഥിതിയെക്കുറിച്ച് ശ്രീമതി അനസൂയ ബഹന്റെ ഒരെഴുത്തും വന്നു. കൂലി ചുരുക്കമായിരുന്നു. അത് കൂട്ടിക്കിട്ടുവാൻ വളരെ കാലമായി മുറവിളി കൂട്ടി വന്നു. കഴിയുമെങ്കിൽ അവരെ നയിക്കുവാൻ എനിക്കാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആകപ്പാടെ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ചെറിയ ഒന്നാണെന്ന് കാണാമായിരുന്ന ഈ കാര്യം പോലും അത്ര ദൂരത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരവസരം കിട്ടിയ ഉടനെ അഹമ്മദാബാദിലേക്ക് പോയി. ഈ രണ്ട് കാര്യങ്ങളും ക്ഷണത്തിൽ തീർത്ത് ചമ്പാരനിൽ തുടങ്ങിവെച്ചിരുന്ന നിർമ്മാണപരമായ പ്രവൃത്തികളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് അങ്ങോട്ട് മടങ്ങുവാൻ സാധിക്കുമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്ര വേഗം നീങ്ങിയില്ല. എനിക്ക് ചമ്പാരനിലേക്ക് മടങ്ങാൻ സാധിക്കാതെ വരികയും അതിൻ്റെ ഫലമായി സ്കൂളുകൾ ഓരോന്നോരോന്നായി പൂട്ടുകയും ചെയ്തു. സഹപ്രവർത്തകന്മാരും ഞാനും മനോരാജ്യത്തിൽ നിർമ്മിച്ചിരുന്ന മനോഹര ഹർമ്മങ്ങളെല്ലാം തൽക്കാലം തിരോഭവിച്ചു. ഇങ്ങനെ സാധിക്കാതെ പോയ കാര്യങ്ങളിലൊന്ന് ചമ്പാരനിൽ ഗ്രാമശുചീകരണത്തിനും വിദ്യാഭ്യാസത്തിന് പുറമേ ഗോരക്ഷയായിരുന്നു. ഗോരക്ഷയും ഹിന്ദി പ്രചാരവും മർവാറികളെ മാത്രം സംബന്ധിക്കുന്നൊരു കാര്യമായി തീർന്നിരിക്കുന്നതായി ഞാൻ എൻ്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടിരുന്നു. ബേത്തിയായിൽ ഞാൻ ഒരു മാർവാറി സ്നേഹിതൻ അനുവദിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മശാലയിൽ താമസിച്ചിട്ടുണ്ട്. വേറെ ചില മാർവാറികൾ അവരുടെ ഗോകുലത്തിലേക്ക് എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. ഗോരക്ഷയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അന്ന് ഗണ്ഡിതമായി രൂപപ്പെട്ടിരുന്നു. അതിനെ സംബന്ധിച്ച പ്രവൃത്തി എന്തെന്നതിനെപ്പറ്റി അന്നുണ്ടായിരുന്ന അഭിപ്രായം തന്നെയാണ് ഇന്നും എനിക്കുള്ളത്. കാലികളെ വളർത്തുക, അവയുടെ ജാതി ഗുണം വർദ്ധിപ്പിക്കുക, മൂരികളോട് ദയയോടെ പെരുമാറുക, പാല് വെണ്ണ മുതലായവ ഉണ്ടാക്കി വിൽക്കുവാനായി മാതൃകാ ഗോകുലങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഗോരക്ഷയിൽ ഉൾപ്പെടുന്നതാണ്. ഈ പ്രവൃത്തിയിൽ മാർവാറി സ്നേഹിതന്മാർ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ എനിക്ക് ചമ്പാരനിൽ സ്ഥിരമായിരിക്കാൻ സാധിക്കാത്തതിനാൽ ഈ കാര്യപദ്ധതി നിറവേറ്റുവാൻ കഴിയാതെ പോയി. ബേത്തിയായിലെ ഗോകുലം ഇന്നും അവിടെയുണ്ട്. എന്നാൽ അതൊരു മാതൃകാ സ്ഥാപനമായി തീർന്നിട്ടില്ല. ചമ്പാരനിൽ മൂരി ഇന്നും അതിൻ്റെ കഴിവിൽ കവിഞ്ഞ് പണിയെടുക്കേണ്ടി വന്നു. ഹിന്ദുക്കളാണെന്ന് പേര് പറഞ്ഞു വരുന്നവരാകട്ടെ ഇപ്പോഴും ഈ സാധുജീവിയെ ക്രൂരമായി അടിച്ച് സ്വമതത്തിന് കളങ്കം ചേർക്കുകയും ചെയ്തിരുന്നു. ഈ ഗോരക്ഷയെ സംബന്ധിച്ച പ്രവൃത്തി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്ന സംഗതി എനിക്ക് തുടരെ തുടരെ ഖേദത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. എപ്പോഴെങ്കിലും ചമ്പാരനിൽ ഞാൻ പോകുന്ന അവസരത്തിൽ മാർവാറികളും ബീഹാറികളുമായ മിത്രങ്ങളുടെ സ്നേഹപൂർവമായ അധിക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ആ കാര്യപരിപാടികളെയെല്ലാം ഞാൻ ദീർഘശ്വാസത്തോടെ അനുസ്മരിക്കുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ പ്രവൃത്തി ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഗോരക്ഷയെ സംബന്ധിച്ച പ്രവൃത്തിയാകട്ടെ ദൃഢമായി വേരൂന്നാത്തതിനാൽ വിചാരിച്ച വഴിക്ക് അഭിവൃദ്ധിപ്പെട്ടില്ല. ഖേറ കർഷകന്മാരുടെ കാര്യത്തെ സംബന്ധിച്ച് ആലോചന നടന്നു വരവേ തന്നെ അഹമ്മദാബാദിൽ മില്ലുകളിലെ തൊഴിലാളികളുടെ കാര്യത്തിലും ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഞാൻ ഏറ്റവും വിഷമമായ അവസ്ഥയിലായി. മിൽ തൊഴിലാളികളുടെ ഭാഗത്ത് ന്യായബലമുണ്ടായിരുന്നു. മില്ലുടമസ്ഥന്മാരുടെ ഭാഗം സമരം നയിച്ചിരുന്നത് ശ്രീയുത് അംബാലാൾ സാറാഭായാണ്. ശ്രീമതി അനസൂയ ബഹന് തൻ്റെ സഹോദരനായിരുന്ന അദ്ദേഹത്തിൻ്റെ നേർക്കാണ് പൊരുതേണ്ടി വന്നത്. മില്ലുടമസ്ഥന്മാരുമായുള്ള എൻ്റെ ബന്ധം മിത്രനിലക്കായിരുന്നതുകൊണ്ട് അവർക്കെതിരായി പൊരുതുക എന്നത് എനിക്ക് പ്രത്യേകിച്ചും അധികം പ്രയാസമായി തീർന്നു. അവരുമായി ഞാൻ ആലോചനകൾ നടത്തി. ഈ തർക്കം മധ്യസ്ഥ തീർപ്പിനായി വെക്കാൻ ഞാൻ അവരോട് അപേക്ഷിച്ചു. എന്നാൽ മധ്യസ്ഥത എന്നത് ഇക്കാര്യത്തിൽ പ്രമാണമായി സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് എനിക്ക് തൊഴിലാളികളോട് പണിമുടക്കം ചെയ്യാൻ ഉപദേശിക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്യുന്നതിനു മുമ്പായി അവരും അവരുടെ നേതാക്കന്മാരുമായി ഞാൻ വളരെ അടുത്ത് പരിചയപ്പെടുകയും ഒരു വിജയകരമായ പണിമുടക്കത്തിൽ ദീക്ഷിക്കേണ്ടുന്ന നിബന്ധനകളെ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്ന്, ഒരിക്കലും അക്രമത്തിന് തുനിയരുത്. രണ്ട്, പണിമുടക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഒരിക്കലും

യജ്ഞം ചെയ്തു. ഈ പണിമുടക്ക് കാലത്താണ് എനിക്ക് ശ്രീയുത് വല്ലഭായ് പട്ടേലിനെയും ശ്രീയുത് ശങ്കരലാൽ ബാങ്കരെയും അടുത്തറിയാനിടയായത്. ശ്രീമതി അനസൂയ ബഹനെ അതിനു മുൻപ് തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങൾ സബർമതി തീരത്തിൽ ഒരു മരത്തിൻ്റെ തണലിൽ ദിനം പ്രതി തൊഴിലാളികളുടെ യോഗം നടത്തി വന്നു. അവർ ആയിരക്കണക്കായി ഹാജരായിക്കൊണ്ടിരുന്നു. അവരോട് ചെയ്ത പ്രസംഗങ്ങളിൽ ഞാൻ അവരുടെ പ്രതിജ്ഞയെയും സമാധാനവും ആത്മാഭിമാനവും പുലർത്തേണ്ടുന്ന കടമയെയും ഓർമ്മപ്പെടുത്തി. ഏക് ടേക്ക് പ്രതിജ്ഞ നിറവേറ്റുക എന്നെഴുതിയിരുന്ന കൊടിയും പിടിച്ചുകൊണ്ട് അവർ ദിവസം പ്രതി നഗരവീഥികളിൽ ഘോഷയാത്ര നടത്തി വന്നു. പണിമുടക്കം 21 ദിവസത്തോളം നീണ്ടു. അത് നടന്നിരുന്ന കാലത്ത് ഞാൻ ഇടയ്ക്കിടെ മില്ലുടമസ്ഥന്മാരുമായി ആലോചന നടത്തി വരികയും തൊഴിലാളികളുടെ നേരെ നീതിപൂർവം പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവർ ഇപ്രകാരമാണ് പറയുക പതിവ്: ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രതിജ്ഞകളുണ്ട്. ഞങ്ങളും തൊഴിലാളികളും തമ്മിൽ പിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധമാണുള്ളത്. അന്യനായ ഒരു മൂന്നാം കക്ഷി ഇതിലേർപ്പെടുന്നത് ഞങ്ങൾ എങ്ങനെ സഹിക്കും? മധ്യസ്ഥതയുടെ ആവശ്യം എന്താണ്?

0: ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. എല്ലാവരും ഒരേ തേജസ്സിന്റെ സ്ഫുലിംഗങ്ങളായാൽ ആരും ജന്മന ഐത്തക്കാരാവുക സാധ്യമല്ല. ചിലരെ ജന്മന ഐത്തക്കാരായി കരുതുന്നത് തെറ്റാണ്. ഐത്തക്കാരെ സുഹൃത്തുക്കളാക്കിയത് കൊണ്ട് മാത്രം ഈ അനുഷ്ഠാനം പൂർത്തിയാകുന്നില്ല. അതിന് എല്ലാ ജീവികളെയും ആത്മസമം സ്നേഹിക്കുക കൂടി വേണം. ഐത്തോച്ചാടനം എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നർത്ഥമാണ്. ഇങ്ങനെ അത് അഹിംസയിൽ ലയിക്കുന്നു. ഐത്തോച്ചാടനം എന്ന് വെച്ചാൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള, വ്യത്യസ്ത ജന്തുവർഗ്ഗങ്ങൾ തമ്മിലുള്ള മതിൽക്കെട്ടുകൾ നീക്കം ചെയ്യലാണ്. ലോകത്തിൽ സർവത്ര ഇത്തരം മതിൽക്കെട്ടുകൾ പടുത്തുയർത്തിയിട്ടുള്ളതായി നാം കാണുന്നു.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ പള്ളത്ത് രാമന്റെ കവിത പഞ്ചവർണ കിളി, ആലപിക്കുന്നത് അനന്യ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, ഇതിൽ കാളിയമർദ്ദനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു നളിനി ചങ്ങാട്ട്. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 പാട്ടും പൊരുളും, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം, 8:30 ഗാനതരംഗം, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 താരസ്വരം, 10:00 വളയം, ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഓണം ഗാനോത്സവം, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീതരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചാരുകസേര, 10:00 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ പതാക വഹിച്ച 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലെ 22 നാവികരും സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയെന്ന് KMRL അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ 3-ാമത്തേതായ മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
6: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മംഗ്രോൾ. ജലാന്തർ നിരീക്ഷണം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ തുടങ്ങി നിർണായക ദൌത്യങ്ങൾ നിർവഹിക്കാൻ കപ്പലിന് കഴിയും. മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും.
3: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2,000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി. സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയെ വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 മുതൽ നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിലൊന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
8: അത്തം തുടങ്ങിയത് മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
3: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് 30 ഓഗസ്റ്റ് വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഗ്രന്ഥശാലയിൽ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പ് കമ്പികൾ തെറിച്ചുവീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസം

ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 പോയിന്റ് ഉയർന്ന് 77,541 നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തിൽ 24,252 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. രാവിലെ 880 രൂപ വർദ്ധിച്ച് പവന് 1,17,680 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ ഉയർന്ന് 1,18,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

കൃഷ്ണ. ഇന്ന് അഞ്ചാം ദിവസം കേൾക്കാം വത്സസ്തേയം എന്ന ഭാഗം. പാരായണം ചെയ്യുന്നു രുക്മിണി പത്മതീർത്ഥം പെരിഞ്ചേരി.

0: വർഷകാലം കഴിഞ്ഞു. യമുന വീണ്ടും തെളിഞ്ഞു. യാദവർ സ്വസ്ഥരായി. കേശവിനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ബലരാമന്. ശ്രീകൃഷ്ണനും ബലരാമനും വളരുവാൻ തുടങ്ങി. അവരുടെ ബാലലീലകൾ ആർക്കാണ് ആനന്ദമുണ്ടാക്കാത്തത്? രാമനും കൃഷ്ണനും പിച്ചുവെച്ച് നടക്കാൻ തുടങ്ങി. കണ്ണനേറെ പ്രിയം പാലും വെണ്ണയുമാണ്. പശുക്കുട്ടി ഒരു മുലയിൽ കടിച്ചപ്പോൾ കണ്ണൻ മറ്റൊരു മുലയിൽ നിന്നും പാൽ കുടിക്കുവാൻ തുടങ്ങി. പൂവാലി പശുവിന് അതിഷ്ടമായി. കണ്ണന്റെ കുസൃതികളും വളർന്നു. തൈർക്കുടമുടച്ചു, നറുംപാൽ മറച്ചിട്ടു. മാധവന് വായിൽ കൊച്ചരിപ്പല്ലുകൾ മുളച്ചിരിക്കുന്നു. ഉണ്ണിക്കണ്ണൻ മണ്ണുവാരി തിന്നുകയാണ്. അരുതെയെന്ന് വിലക്കിയിട്ടും കണ്ണൻ കേൾക്കുന്നില്ല. യശോദ പരിഭ്രമിച്ചു. ആ വികൃതിയെ ഒരു പാഠം പഠിപ്പിക്കണം. കണ്ണൻ നിറപുഞ്ചിരിയുമായി മുറ്റത്തിരിക്കുകയാണ്. കണ്ണ, സത്യം പറയണം, നീ മണ്ണുവാരി തിന്നോ? ഇല്ലമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല. വെണ്ണയും പാലും തന്നല്ലേ അമ്മ വിട്ടത്. ബലരാമനടക്കം എല്ലാവരും പറഞ്ഞു. കണ്ണൻ നുണ പറയുകയാണ്. മാധവൻ മണ്ണ് തിന്നു. യശോദ അല്പം ദേഷ്യത്തോട് പറഞ്ഞു, നീ മണ്ണ് തിന്നിട്ടില്ല അല്ലേ? സത്യമോ അസത്യമോ എന്ന് എനിക്കറിയണം. വേഗം വാ തുറക്കൂ. കണ്ണൻ ഗൗരവത്തോട് പറഞ്ഞു, അമ്മേ സത്യമാണ് ഞാൻ ഊതിയത്. മണ്ണ് ഞാൻ ഉണ്ടിട്ടില്ല. എന്നാൽ എന്റെ വായിൽ മണ്ണുണ്ട്. അത് കണ്ട് അമ്മ പരിഭ്രമിക്കരുത്. ദാ അമ്മ നോക്കിക്കൊള്ളു. ബാലഗോപാല വേഷധാരിയായ വിരാട് പുരുഷൻ മന്ദം മന്ദം വാ തുറന്നു. കണ്ണന്റെ വായിൽ മണ്ണുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യശോദ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ആ മാതാവ് വിറച്ചു, പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിന്നു. കേശവന്റെ വദനത്തിൽ പുരാതന ലോകങ്ങൾ യശോദ ദർശിച്ചു. മകനെ കണ്ണ, അമ്മയ്ക്ക് മതിയായി, നീ വായടക്കൂ. കണ്ണൻ പെട്ടെന്ന് വായമൂടി പുഞ്ചിരിച്ചു. യശോദ മകനെ വാരിയെടുത്തു. മടിയിൽ വെച്ച് ശിരസിൽ മുകർന്നു. തന്റെ മകൻ നിസ്സാരനല്ലെന്ന് മാത്രം അമ്മയ്ക്കോർക്കുവാൻ കഴിഞ്ഞു. ഒരു ദിവസം പാൽക്കുടങ്ങൾ ഉടച്ച് കണ്ണനെ ഒന്ന് ശിക്ഷിക്കാൻ യശോദ തീരുമാനിച്ചു. കയറെടുത്ത് അടുത്തിരുന്ന ഒരു ഉരലിൽ കണ്ണനെ കെട്ടിയിട്ടു. ഗോപികമാർ അന്വേഷിച്ചെത്തിയപ്പോൾ ഉണ്ണിക്കണ്ണനെ ഉരലിൽ ബന്ധിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. കണ്ണന് ദേഷ്യവും സങ്കടവുമായി. കണ്ണൻ മുന്നോട്ടാഞ്ഞു. ഉരലും ഉരുണ്ടു. ജോലിയിൽ മുഴുകിയ യശോദ ഒന്നും അറിഞ്ഞില്ല. കണ്ണൻ പുറത്തേക്കിഴഞ്ഞു നീങ്ങി. കുറെ ദൂരം ചെന്നപ്പോൾ രണ്ട് നീർമരുതുകൾ അടുത്തു നിൽക്കുന്നത് കണ്ടു. കണ്ണൻ അതിനിടയിലൂടെ കടന്നു. ഉരൽ മരങ്ങൾക്കിടയിൽ വിലങ്ങനെ തടഞ്ഞു. കണ്ണൻ കയറിൽ മുറുകെ പിടിച്ചു വലിച്ചു. ആ കൂറ്റൻ വൃക്ഷങ്ങൾ പൊട്ടിത്തകർന്ന് നെടുവേ കീറി കണ്ണന്റെ ഇരുവശത്തുമായി വീണു. തേജോമയരായ രണ്ട് പുരുഷന്മാർ ആ മരപ്പൊത്തുകളിൽ നിന്നും പൊന്തി വന്നു. കുബേരപുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനുമാണ് ശാപമൂലം വൃക്ഷങ്ങളായി തീർന്നത്. കണ്ണൻ അവർക്ക് ശാപമോക്ഷം നൽകി. യമുനയുടെ തീരത്ത് അമ്പാടിക്കണ്ണൻ സ്വർഗം വിടർത്തി. വ്രജഭൂമിയിൽ കേശവൻ പുളകമുണർത്തി. അടുത്ത നാളുകളായി അമ്പാടി ആപത്തിന്റെ മേഘനിഴലിലാണ്. നിത്യവും ഏതോ ദുർഭൂതം ആക്രമിക്കാനിരിക്കുന്ന ഭാവം. അമ്പാടിക്കടുത്തു തന്നെ സൗകര്യപ്രദമായൊരു ഗ്രാമമുണ്ട്, വൃന്ദാവനം. പശുക്കൾക്ക് മേയുവാൻ തളിരിളം പുല്ല് ധാരാളമുണ്ട്. ഒരു ഭാഗത്ത് യമുനയുമുണ്ട്. നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവാം. ശ്രീതാമാവ് ഓടക്കുഴലുണ്ടാക്കി കണ്ണന് കൊടുത്തു. കണ്ണൻ ഓടക്കുഴലിൽ ചുണ്ടിൽ ചേർത്തു. കണ്ണന്റെ ഗാനത്തിൽ അമ്പാടി ഹർഷപുള്ളകിതമായി. മാധവന്റെ മധുഗാനം എല്ലാവർക്കും ഹരമായി. കാലികൾക്ക് പോലും ഗാനം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ഒരു ദിവസം പുൽമൈതാനത്ത് പശുക്കൾ മേയുകയായിരുന്നു. പെട്ടെന്ന് കണ്ണൻ ബലരാമനെ വിളിച്ച് പശുക്കൾ എണ്ണത്തിൽ ഒന്ന് കൂടിയിരിക്കുന്നത് കാണിച്ചു. കണ്ണൻ എഴുന്നേറ്റു. കാലികളെ തെളിക്കുന്ന ഭാവത്തിൽ കൂട്ടത്തിൽ കടന്നു. മേഞ്ഞു നടന്ന കാലികളോ മേയുവാൻ വിട്ട ഇടയക്കുട്ടികളോ കണ്ണനെ കണ്ടില്ല. അദൃശ്യരൂപത്തിൽ വന്ന വത്സാസുരന് ഏതുവിധത്തിലും കണ്ണനെ കൊല്ലണമെന്നായിരുന്നു ലക്ഷ്യം. പശുവിന്റെ രൂപത്തിലാണ് അന്ന് വന്നത്. അദൃശ്യനായി ചെന്ന കണ്ണൻ വത്സാസുരനെ തിരിച്ചറിഞ്ഞു. വത്സാസുരനെ വധിക്കുകയും ചെയ്തു. വൃന്ദാവനത്തിൽ വസിക്കുന്ന വൃഷഭാനുവിന്റെ സമീപത്തേക്ക് നന്ദഗോപൻ ദൂതരെ അയച്ചു. നന്ദഗോപനും സംഘവും വൃന്ദാവനത്തിൽ താമസിക്കാൻ വരുമെന്നറിഞ്ഞ് വൃഷഭാനു സന്തോഷിച്ചു. ഗോപന്മാർ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുന്ന ദിവസം കാളവണ്ടികൾ ഒരുങ്ങി. വീട്ടുസാധനങ്ങൾ വണ്ടിയിൽ നിറച്ചു. സ്ത്രീകളും കുട്ടികളും രോഗികളും വൃദ്ധരും വണ്ടിയിൽ യാത്രയായി. കണ്ണൻ യശോദയുടെ മടിയിലിരുന്ന് ഉറങ്ങി. നന്ദഗോപനെയും സംഘത്തെയും സ്വീകരിക്കാൻ വൃഷഭാനു തയ്യാറായി. വൃഷഭാനു മകളെ വിളിച്ചു. രാധേ, ഇതാ അവർ എത്തിക്കഴിഞ്ഞു. രാധ മുറ്റത്തേക്കിറങ്ങി വന്നു. ഇന്നലെ അവൾക്കുറക്കമുണ്ടായിരുന്നില്ല. യദുകുലനാരിമാർ പറയുവാൻ തുടങ്ങിയ നാമമായിരുന്നു കണ്ണന്റേത്. കണ്ണനെ അടുത്തു കാണുവാൻ അവൾ കൊതിച്ചു. വൃന്ദാവനത്തിന്റെ സാക്ഷാത്കാരമാണ് രാധ. വൃഷഭാനുവിന് കലാവതിയിലുണ്ടായ മകൾ. രാധയുടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചു. മുത്തശ്ശിയോടൊപ്പമാണ് രാധ വളർന്നത്. വൃഷഭാനുവിന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു, അവരിൽ സന്താനങ്ങളും. എന്നാൽ രാധയോടാണ് ഏറെ പ്രിയം. ഒരു യുഗം ആരംഭിക്കുകയാണ്, രാധാമാധവ യുഗം. രാധയ്ക്ക് കണ്ണനെ ഇഷ്ടമായി. രാധയും മാധവനും ഒരുമിച്ചാണ് കാലികൾ മേയ്ക്കുവാൻ പോകുന്നത്. ഗോവർദ്ധനഗിരിയുടെ താഴ്വരയിൽ പശുക്കൾ മേഞ്ഞു നടന്നു. ഒരു ദിവസം കണ്ണനും കൂട്ടുകാരും ഒരു തടാകത്തീരത്തിലൂടെ നടക്കുകയായിരുന്നു. കാലികൾ മേഞ്ഞുകൊണ്ടിരുന്നു. ഭീകരരൂപത്തോടുകൂടിയ ഒരു പക്ഷി അവിടെയെത്തി. ഗോപന്മാർ പക്ഷിയുടെ കാര്യം കണ്ണനോട് പറഞ്ഞു. കംസന്റെ മറ്റൊരു വധശ്രമമായിരുന്നു അത്. ബകാസുരൻ വൃന്ദാവനത്തിൽ കാലികളെ മേച്ചു നടക്കുമ്പോൾ പക്ഷിയുടെ രൂപമെടുക്കാം, എല്ലാത്തിനെയും കൊത്തുവിഴുങ്ങാം. കണ്ണൻ ബഗൻ കൊറ്റിയുടെ അടുത്ത് ചെന്നു. ബഗൻ ചുണ്ടിലൂടെ അനായാസം കണ്ണനെ അകത്താക്കി. ബഗൻ വായ പൂട്ടുകയും ചെയ്തു. അസഹ്യമായ ഭാരം കാരണം അവന് ഉയർന്നു പറക്കാൻ സാധിച്ചില്ല. വയറ്റിനുള്ളിൽ എന്തോ ഭീകര താണ്ഡവം നടക്കുന്നതായി ആ രാക്ഷസന് തോന്നി. പ്രാണൻ പൊടിയുന്ന വേദന. പിന്നീട് ഭീകര ശബ്ദത്തോടെ കുക്ക് പിളർന്ന് ബഗൻ അവിടെ മറിഞ്ഞു വീണു. കണ്ണൻ പുറത്തേക്ക് എഴുന്നേറ്റു. ഗോപാലന്മാർ ഭീകരനായ ബഗരാക്ഷസനെ മറവ് ചെയ്തു. ബഗാസുരന്റെ മരണവും കംസൻ അറിഞ്ഞു. പൂതനയുടെ സഹോദരനും ബഗന്റെ ഇളയവനുമായ അഖാസുരൻ കംസനെ ആശ്വസിപ്പിച്ചു. കണ്ണനെ കൊല്ലാമെന്ന് ഏൽക്കുകയും ചെയ്തു. അഖാസുരൻ താണുപറന്ന് വൃന്ദാവനത്തിലെത്തി. അവിടെ പെരുമ്പാമ്പായി ചെന്നു കിടന്നു. വലിയ വായ തുറന്നുവെച്ചു. ഗോപന്മാർ പെരുമ്പാമ്പന്റെ വായെന്നറിയാതെ അതിനകത്തേക്ക് കടന്നു കയറി. പെരുമ്പാമ്പ് വായ പൂട്ടി. ഭീകരമായി ഇരുട്ടിലകപ്പെട്ടതായി ഗോപാലന്മാർക്ക് തോന്നി. കേശവന്റെ ശരീരം പെട്ടെന്ന് വളരാൻ തുടങ്ങി. അഖാസുരന് അസഹ്യമായ വേദന. ഉദരം പിളരുകയാണ്. ഒടുവിൽ പെരുമ്പാമ്പിന്റെ ഉദരം പിളർന്ന് കണ്ണനും ഗോപന്മാരും പുറത്തിറങ്ങി. പൂർവരൂപം കൈക്കൊണ്ട അഖാസുരൻ അവിടെ നിലം പതിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
0: 9447-371-836,
1: 8078-502-836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
5: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2-471-400-7025-9000-18.
6: ഹരിത സമൃദ്ധി.
7: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഒരു വക്കീല് വന്നപ്പോ ഒരു തീരക്കെട്ട് വാങ്ങി, തീരക്കെട്ട് വാങ്ങി ആ വക്കീല് നമ്മുടെ അടുക്ക് വന്നിട്ട് പറയും, നിങ്ങൾ എടുക്കുന്നില്ല തീര വാങ്ങി, നമ്മൾ നമ്മുടെ ഏത് നിങ്ങൾ നമ്മുടെ തീര വാങ്ങിയിട്ടില്ല, ഒരു പെണ്ണുങ്ങൾ എടുക്കുന്ന തീര വാങ്ങി. അപ്പൊ അതിന്റെ അടയിൽ മുഴുവൻ നാല് പോലത്തെ തീര വെച്ച് പുറത്തെല്ലാം കണ്ണി വരുന്നില്ല തീര വെച്ച്, അപ്പൊ നമ്മളെ മാർക്കറ്റ് നഷ്ടപ്പെടും. ഞാൻ ഒരു പറയുന്നത് ഒരു ഇതല്ല, നമ്മുടെ മാർക്കറ്റ് നഷ്ടപ്പെടും. അപ്പൊ ചെയ്യുന്നത് നമുക്കൊരു ഗുണനിലവാരത്തിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇതുവരെയും കൊണ്ട് നമ്മളെ ഈ ഗ്രൂപ്പും ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോ നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം മുമ്പോട്ട് പോകുന്നത്. ഇതിലും മെച്ചപ്പെടുത്തിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്, നമ്മളിപ്പോ ഒരു ടേബിൾ വെച്ചിട്ടാണ് സാധനം കിട്ടുന്നത്. നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള പോലെ ഒരു ആഴ്ചച്ചന്തകളോ അല്ലെങ്കിൽ ദിവസ ചന്തകളോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ സാറോട് ഞാൻ ഒരു നിർദ്ദേശം വന്ന നിലയിൽ പറഞ്ഞത്. ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു സോളാർ ലൈറ്റ്, ഒരു പത്ത് കർഷകർ, ഒരാഴ്ചത്തന്തി ദിവസത്തന്തി അല്ലെങ്കിൽ ദിവസത്തന്തി ഏതെങ്കിലും ഓരോ മേഖലയിൽ പച്ചക്കറിക്കാർക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റി സാധിക്കുമെങ്കിൽ അത് ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് ഒരു അഭിപ്രായം കിട്ടും. കാരണം പത്ത് നമ്മളെ പച്ചക്കറികൾ മുഴുവൻ വിറ്റഴിയും ഓരോ സ്ഥലത്ത് നമ്മൾ കുറുമാക്കൂർ പഞ്ചായത്തിലോ അതുപോലെ തന്നെ മറ്റുള്ള അതിന് നമ്മൾക്ക് ഒരു മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. കൂടുതൽ ഏരിയ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പൊ നമ്മൾ ഒരുപാട് ഈ കനാലിലെ വെള്ളം ഇപ്പൊ നമുക്ക് നമുക്ക് പറഞ്ഞ ആ സംവിധാനങ്ങളെല്ലാം നമുക്ക് അതാ സമയം നമുക്ക് ഈ മുയ്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കനാലിന്റെ റിപ്പയർ, കനാല് പണ്ട് 50-55 വർഷം മുമ്പേ കനാൽ റിപ്പയർ ഉണ്ടാക്കിയ കനാല് റിപ്പയർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അതിന് തടയണിട്ട് കഴിഞ്ഞ് അതിന് മോട്ടർ വലുതാക്കി വെള്ളം പമ്പ് ചെയ്ത് അതിനൊരു സബ് കനാലും കൂടി നമ്മൾ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മൾ പഞ്ചായത്തിന് ഒരു പ്രൊജക്ട് തയ്യാറാക്കി നമ്മൾ മുമ്പേ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഏരിയയും പച്ചക്കറി നടാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നതാണ് ഒരു നമുക്ക് നിർദ്ദേശം. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ചീര മുതൽ എല്ലാം. ഇപ്പം ശ്രീധരൻ പറഞ്ഞത് കോളിഫ്ലവർ, മറ്റേ കേബേജ്, ഉള്ളി, അതിലൊരു ചെറുകിട ഇതായിട്ട് അതിന് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് വലിയ വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. വെറൈറ്റി കൃഷികളിലേക്ക് നമുക്കത് കാണാൻ പറ്റും. വലിയ കണ്ടം ഉള്ളി നമുക്ക് സക്സസ് അല്ല, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് സക്സസ് അല്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മട്ടൻ ഇളവൻ കക്കിരി വെള്ളരി, അതാണ് കൂടുതൽ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിന് 30-40 രൂപ കക്കിരി കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അതിന് തൂക്കം കിട്ടും. കക്കിരിയാണ് വെയിറ്റിലെ സ്ഥാനമാണ്. അപ്പോ നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയും. ഉള്ളി മറ്റേ ഈ കേബേജ് ഒന്നോ ആ കൃഷിയാണ് വേറെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചീരയിൽ നിന്നും തുടങ്ങിയിട്ടാണ് നമ്മള് വണ്ട എല്ലാ കൃഷിയും, വണ്ട, നരേൻ, പടവലം എല്ലാം കൃഷിയുമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ജൈവ രീതിയിൽ തന്നെ. നമ്മളിപ്പോ രാവിലെ 6 മണി മുതൽ രാവിലെ 6-6.5 നമ്മൾ ഇതാ ഈ ടീമല്ല, നമ്മൾ വൈകുന്നേരം അത് ആ ടൈമിന് തന്നെ പോവാം. അതിന് ഉച്ചക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, അതിൽ കുറച്ച് വിശ്രമം.
2: കരിമ്പ്, കപ്പ, വാഴ, വാര്യ, മറ്റുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ മുഴുവനുണ്ട്, എല്ലാ പച്ചക്കറിയും ഉണ്ട്. തണ്ണിമത്തമ്പരുണ്ട്, നെല്ല്, ബസ്മതി നെല്ലാണ്. ഇപ്പൊ കരിമ്പ് വിളവെടുത്ത് തുടങ്ങി. കരിമ്പ് നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. പൂജക്കുള്ള കരിമ്പുണ്ട്. വിത്ത് ഞാൻ ഫ്രീ ആയിട്ട് തരും. ഏത് വിത്താണോ ഫ്രീ ആയിട്ട് വേണത് അതെല്ലാം ഫ്രീ ആയിട്ട് തരും. ഞാൻ വന്നവരെ ആരും ഇതുവരെ മടക്കിയില്ല. എല്ലാ വിത്തും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പന്നിയൊരു ഗവേഷണ കേന്ദ്രത്തിൽ എല്ലാ വിത്തിന്റെ ചെടി നമുക്ക് തരുന്നുണ്ട്. ഇപ്പോഴെനിക്ക് കിട്ടി. ഇപ്പോഴൊരു പാട് കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് കുറച്ച് കൃഷി ചെയ്ത് ഇപ്പൊ വിളവെടുക്കേണ്ടത് കരിപ്പാണ്. നിലാമറ്റ് ഉറൂസിൽ അവിടെ ഉണ്ട് 10 ദിവസത്തെ പരിപാടി. പിന്നെ മാട്ടൂല്, മാടായി, ഇങ്ങനെയുള്ള പിന്നെ ആയാർമൻ ബുറൂസ്, കട്ടിലപ്പള്ളി ബുറൂസ്, ഇവിടെ ലക്ഷക്കണക്കിന് ഉപയോഗം വരുമാണ്. ഈ കരിമ്പ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നു. കവക്കെട്ട് മഞ്ഞപ്പിത്തം പോവും. പക്ഷെ മഞ്ഞപ്പിത്തം പോവെന്ന് വെച്ചാല് തളിപ്പറമ്പ് ഏരിയയിൽ മഞ്ഞപ്പിത്തം ഉണ്ടായില്ല കഴിഞ്ഞ. ഒരുപാട് ആള് എന്റെ അടുക്ക നാടൻ കരിമ്പിന് വന്നത് ചെറുതെന്ന് പറഞ്ഞു. അപ്പോ ഇത് എനിക്കെല്ലാം കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. അയാളെ മഞ്ഞപ്പിത്തം കരിമ്പ് കുറെ കൊത്തി കൊടുത്തു, ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ മഞ്ഞപ്പിത്തം മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഒറിജിനൽ കരിമ്പ് നമ്മൾ കൃഷി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ കൃഷി ചെയ്യുന്നില്ല. പക്ഷെ ഗവേഷണ കേന്ദ്രത്തിലുണ്ട് അത് ചെടി ജ്യൂസിന് എന്റെ കരിമ്പ് എന്ന് വെച്ചാല് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് വേറെ കച്ചരയൊന്നും ഇല്ല. പിന്നെ എങ്ങനെ തിന്നാ നിങ്ങൾക്ക് ചില കീടനാശിനി ഒന്നും തെളിക്കൂല. സ്വന്തമായിട്ട് കരിമ്പ് വളവെടുക്കാനായി ഇത്ര പോരായി. ആര് വന്നാലും ഫ്രീ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോക്കുണ്ട്. പിന്നെ മാങ്ങാട്ടിടം പഞ്ചായത്തില് 3 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് 60 പെണ്ണുങ്ങള് അവിടെ ക്ലാസ് കേട്ടാനില്ല. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് അവർക്ക് വിത്ത് കൊടുക്കാൻ തന്നെ പിന്നെ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിക്കാം. പക്ഷെ അവരെ 3000 വിത്ത് ഞാൻ അവിടെ വെച്ചിട്ട് നശിച്ചുപോയി. അവർക്ക് ഫണ്ട് കിട്ടിയില്ല. ഒരാൾ വന്നിട്ട് അവിടെ വിത്ത് വാങ്ങിക്കൊണ്ട് പോയി ഫ്രീ ആയിട്ട്. അപ്പൊ അതുമായി നിങ്ങൾ ചെടി നടുമ്പോൾ നട്ടാൽ മതി. അത് കരിമ്പ് തോട്ടം കാണുമ്പോൾ കുറുമാത്തൂർ പഞ്ചായത്തിലാണ് അതിന്റെ കൃഷി ഇവിടെ കൂടുതൽ. പക്ഷെ പന്നീര് ശല്യമുണ്ട്. ഞാൻ വേലി കെട്ടി സംരക്ഷിച്ചു ഏക്കറക്കണക്കിന് കരിമ്പുണ്ട്. കഴിഞ്ഞ വർഷവും നശിച്ചിരുന്നു പറഞ്ഞ് ഈ വർഷവും നശിച്ചിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ വാഴയുണ്ട്, 2000 വാഴയോളം ഉണ്ട്. പക്ഷെ കരിമ്പിനെ പറ്റി പറയുന്നത് നിങ്ങൾ മഞ്ഞപ്പിത്തുള്ളവര് ആര് വന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കും. തിന്നേണ്ട ആവശ്യക്കാരും വന്നാലും കൊടുക്കും. ക്ലാസ് എടുക്കാൻ കരിമ്പ് കാണാൻ തോട്ടത്തിൽ വന്നവർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. എല്ലാം കുറെ ആൾ വരുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് സർ സൈദ് കോളേജിൽ വരാൻ വന്നിട്ട് അവര് മിഞ്ഞാന്ന് കഴിഞ്ഞ വിളിച്ചിട്ട് കപ്പ വന്നിട്ട് രാവിലെ 7 മണിക്ക് കപ്പ വന്നിട്ട് 8 മണി വന്നിട്ട് കുറിച്ചിട്ട് കൊടുത്തിട്ട് കപ്പ കംപ്ലീറ്റ് തളിപ്പറമ്പ് മാർക്കറ്റിലൊക്കെ ആയിട്ട് പച്ചക്കറി കൂടുതൽ ചെലവാകുന്നില്ല. നെല്ല് ധർമ്മശാല കൊടുത്തില്ല. ബസ്മതി നെല്ല് പുഴുങ്ങി ഉണക്കണ്ട. ബസ്മതി നെല്ല് പുഴുങ്ങി ഉണക്കണ്ട. അത് നേരിയേരിയ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഓണത്തിന് അതാണ് അതിന്റെ വെറുതെ. പക്ഷെ ഇപ്പൊ അത് ഇപ്രാവശ്യം കംപ്ലീറ്റ് കീടം വന്നിട്ട് അത് പോയി പോയി പോയി അങ്ങനെയുള്ള. പച്ചക്കറി തന്നെ അല്ല, തണ്ണിമത്തം നല്ല വരുമാനമാണ് കേട്ടാ. ഒരുപാട് ഉണ്ടായിരുന്നു, 15 കിലോ 20 കിലോ ഉണ്ട് ഓരോ തണ്ണിമത്തം. പക്ഷെ കൂടുതൽ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പുല്ല് വിരിക്കണം. ഈ വളരുമ്പോ തന്നെ പുല്ല് വിരിക്കണം. പുല്ല് വിരിക്കാത്തതുകൊണ്ട് അതിന്റെ അടിയിൽ നിന്ന് അണുക്കൾ കയറിയിട്ട് നശിച്ചു പോയി. കുറെ കുറെ വളം സാധാരണ ഫസ്റ്റില് 8 ഇടല് 18 വേണ്ടി. ഈ രണ്ട് വളം ഇടും. അടിവളായിട്ട് 18 വേണ്ടി തന്നെ കൂടുതൽ. കാലിവളോട് കോഴിവളോട് കുമ്മായോട്ട് സ്ഥലം ഇളക്കി വെച്ച് ഇപ്പൊ സ്ഥലം കുറെ ഇളക്കി വെച്ച് ഇപ്പം പരിക്കേണ്ടത് ചക്കരക്കിഴങ്ങുണ്ട്. വത്താസ് ഇപ്പൊ ആവശ്യത്തിന് മാത്രം ഒരു എല്ലാ കൃഷിയും ഉണ്ട് കേട്ടാ. എത്ര വേണമെങ്കിലും ഉണ്ട്. പിന്നെ ആരെങ്കിലും വന്നാലേ നമ്മള് ഫ്രീ ആയിട്ട് തരും. 3 ആൺകുട്ടികളാണ്. അവരാണ് ധർമ്മശാല കൊണ്ട് കൊടുക്കല. മയിലൊന്നും അങ്ങനെ എടുക്കലില്ല. മയിൽ എല്ലാടക്ക് പച്ചക്കറി ധർമ്മശാല കൊണ്ട് കൊടുത്ത് 1 മാസം ധർമ്മശാല കേട്ടോ പോകുമ്പോൾ വണ്ടി കൊണ്ടുപോകും. 1 മാസം തളിപ്പറമ്പ് 7 മൈലില് ഡ്യൂട്ടി പറഞ്ഞ് നടത്തുന്ന അവർ രണ്ടാളും കൊടുക്കുമ്പോൾ ധർമ്മശാല ഓരോ കടയിലും കൊടുക്കും. ഞാൻ മയിൽ പഞ്ചായത്തില് ഇപ്പൊ കുറയും ഉണ്ട്. 1ാം വാർഡിലുണ്ട്. കുറുമാത്തൂർ പഞ്ചായത്തില് 7ാം വാർഡിലുണ്ട് കൃഷി. ഒരുപാട് കൃഷി ആദ്യം കൊറോണക്ക് കുറെ കൃഷി ഉണ്ടായിരുന്നു. ചാൽ ബീച്ചില് തലശ്ശേരി ചാൽ ബീച്ചില് അവിടെ 2018-19 കൃഷി മുഴുവൻ നശിച്ചു വരുന്നത്. അപ്പൊ ഞാൻ വിറ്റഴിക്കാൻ കണ്ണൂർ പോയപ്പോ ഒരു ഫാമിലി വന്നിട്ട് അവരോട് പച്ചക്കറി കംപ്ലീറ്റ് വാങ്ങി കായും ഇതെല്ലാം. അപ്പൊ അവരൊരുപാട് സ്ഥലം തന്ന്. കൊറോണ ടൈമിനകത്ത് നല്ല വിളവേർന്ന്. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ആളുകൾ മൊത്തം തന്നെ സഹായിച്ചു. പിന്നെ ഇവിടെ പാമ്പിത്തിയിലുണ്ടായിരുന്നു, അവിടെ ഭൂവത്തിനെ കൊണ്ട് ഇളക്കിയിട്ട് അവിടെയും നശിപ്പിച്ചു. ഞാൻ ആരോട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഒരു ജ്യൂസ് അല്ല കുടിച്ചത്, ഒരു ജ്യൂസ് 2 ജ്യൂസ് കുടിച്ചാലും 1.5 പൈസ മാത്രമേ വാങ്ങൂ. ദാഹല്ലേ? കരിമ്പ് വായന ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. കുട്ടികൾ വന്നാൽ തൊലി പൊളിച്ചു കൊടുക്കും തിന്നോട്ട് നിശ്ചിട്ട്. ഒരു ടേസ്റ്റ് അല്ലേ? എത്രയോളം കട്ടുകൊണ്ട് പോക്കുണ്ട്. പക്ഷെ ഞാൻ ആരോടൊന്നും പറയുന്നില്ല. എന്ത് സാധനം കായായാലും കപ്പയായാലും. കപ്പ ഇപ്രാവശ്യം കണ്ടായിപ്പോ മെയ് 15 മഴ പെയ്തില്ലേ, ജൂൺ 15 മഴ പെയ്യണ്ടേ? അപ്പൊ കംപ്ലീറ്റ് പൊരിച്ച് കറക്കിട്ട ശേഷം ആൾക്കാർ വന്ന് കയറ്റിക്കൊണ്ട് പോയി ഫ്രീ ആയിട്ട്. കണ്ടത്ത് ഒഴിവാക്കണ്ടേ? നശിച്ചു പോയി. എന്നിട്ടും കിട്ടിയതിന് പറവുകാർക്ക് കൊടുത്തു. അപ്പോ ഇതെല്ലാം എന്ന് വെച്ചാല് നിങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളും നഷ്ടമല്ല, എല്ലാം ചെയ്യണം. കരിമ്പ് കൃഷിയാണ് പ്രധാനം. കരിമ്പ് കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഇവിടെ. ഇവിടെ കുറച്ച് ചളി ഉണ്ടാവുള്ള കരക്കണ്ടാണ് കരിമ്പ് വിത്ത് തരാം. കുറുമാത്തൂർ പഞ്ചായത്തിന്റെ 7ാം വാർഡിലാണ്. ഇപ്പൊ മൂപ്പ് കിട്ടൂല, എന്നാലും കിട്ടും. ആവശ്യക്കാർ വന്നാല് മഞ്ഞപ്പിത്തമുള്ളവര് ശ്രദ്ധിക്കുക. എവിടെ നിന്നായാലും നാടൻ കരിമ്പ് നമ്മുടെ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് സ്വന്തമായിട്ട് 32 സ്ഥലമുണ്ട്. ഏക്കറക്കണക്കിന് സ്ഥലം പാട്ടത്തിനാണ്. കംപ്ലീറ്റ് കോർലയായാലും കുറുമാത്തൂരായാലും അത് ചെറിയ പൈസ കൊടുത്തിട്ടുണ്ട്. കുറുമാത്തൂർ മറ്റേ പന്നീര് ശല്യം കൊണ്ട് ആരും കൃഷി ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ 98-95 545-855 കൃഷിക്ക് ആവശ്യമായ വിത്ത് കപ്പത്തണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ അത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയുണ്ട് നമുക്ക്. എവിടെ വേണമെങ്കിലും എത്തിക്കണം എന്ന് അന്വേഷിച്ചു തരും. കരിമ്പായാലും കേട്ടാ.

കർഷകരിൽ തന്നെ മത്സ്യകർഷകരെ ഏറെ ആശങ്കയിലാക്കുന്ന ഒരവസ്ഥയാണ് വളർത്തു മത്സ്യങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന നങ്കൂരപ്പുഴു ബാധ. മത്സ്യങ്ങളുടെ ശരീരത്തിൽ ചരടുപോലെ തൂങ്ങിക്കിടക്കുന്ന ഈ പരാദജീവികൾ യഥാർത്ഥത്തിൽ പുഴുക്കളല്ല, മറിച്ച് ആർത്രോപോഡ വിഭാഗത്തിൽപ്പെട്ട കോപ്പിപ്പോടുകളാണ്. വെള്ള കലർന്ന പച്ച നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ആണ് ഇവയെ കണ്ടുവരുന്നത്. നങ്കൂരം പോലുള്ള ഇവയുടെ ശിരസ് ആന്തരിക അവയവങ്ങളിലും തുളച്ചു കയറുന്നു. ബാധയുണ്ടായാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഡസൻ കണക്കിന് പരാദങ്ങൾ ഓരോ മീനിലും ഉണ്ടാകും. മറ്റു മത്സ്യങ്ങളിലേക്കും പരാദബാധ അതിവേഗം വ്യാപിക്കും. നങ്കൂരപ്പുഴ തുളഞ്ഞുകയറിയ ഭാഗത്ത് രക്തം വാർന്നൊഴുകുന്ന ധാരാളം മുറിവുകളുണ്ടാകും. മത്സ്യങ്ങൾ ആഹാരം സ്വീകരിക്കുന്നത് നന്നെ കുറയുകയും ഉന്മേഷക്കുറവുള്ളതായി തീരുകയും ചെയ്യും. ബാക്ടീരിയ ബാധയുണ്ടാവുകയും മത്സ്യങ്ങൾ ഒന്നൊന്നായി ചത്തുപോവുകയും ചെയ്യുന്നു. പരാദബാധയുള്ള മത്സ്യങ്ങൾ കട്ടിയായ പ്രതലങ്ങളിൽ നിരന്തരം ശരീരം ഉരസുന്നതായി കാണാം. ഒട്ടുമിക്ക വളർത്തു മത്സ്യങ്ങളിലും നങ്കൂരപ്പുഴു ബാധ ഉണ്ടാവാറുണ്ടെങ്കിലും സ്പ്രിനിഡേ കുടുംബത്തിലെ കട്ട്ല, രോഹു, മൃഗാൾ, കോമൺ കാർപ്പ്, ഫിംബ്രിയേറ്റസ് എന്നിവയിലാണ് വളരെ സാധാരണയായി കാണുന്നത്. അലങ്കാര മത്സ്യങ്ങളിൽ ഗോൾഡ് ഫിഷ്, കോയി എന്നിവയിലും നങ്കൂരപ്പുഴു ബാധ കൂടുതലായി കണ്ടുവരുന്നു. അധിക തീറ്റ നൽകുന്നതോ ധാരാളം ജൈവമാലിന്യങ്ങൾ ഉള്ളതോ ആയ കുളങ്ങളിലാണ് നങ്കൂരപ്പുഴു ബാധ കൂടുതലായി ഉണ്ടാവുന്നത്. വർഷത്തിൽ ഏതു സമയത്തും ബാധയുണ്ടാവാമെങ്കിലും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പരാദബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. അക്വേറിയത്തിൽ നങ്കൂരപ്പുഴു ബാധ തടയുന്നതിന് ഒന്നോ രണ്ടോ ടീസ്പൂൺ കറിയുപ്പ് ചേർക്കുന്നത് ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടാൽ മത്സ്യങ്ങളെ പിടിച്ചെടുത്ത് പരാദങ്ങളെ ചവണ കൊണ്ട് വലിച്ച ശേഷം കത്രിക കൊണ്ട് മുറിച്ചു മാറ്റണം. നങ്കൂരപ്പുഴു തുളച്ചുകയറിയ ഭാഗത്തെ രക്തം വാർന്നൊഴുകിയ മുറിവുകളെ രോഗതീവ്രത അനുസരിച്ച് 10 മുതൽ 25 വരെ PPM ഗാഢതയുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകണം. എന്നാൽ വളർത്തുകുളങ്ങളിൽ ഈ രീതി പ്രായോഗികമല്ല. കുളങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളെ ഒരു ടാങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർത്ത ജലത്തിൽ മത്സ്യങ്ങൾ അസ്വസ്ഥത കാണിക്കും വരെയിട്ട് കുളത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നതാണ് രോഗാരംഭത്തിൽ ഫലപ്രദം. 2 ആഴ്ചയിലൊരിക്കൽ ഈ വിധത്തിൽ ചെയ്യേണ്ടി വരും. രോഗം ബാധിച്ച മത്സ്യങ്ങളെ കറിയുപ്പ് ചേർത്ത ജലത്തിൽ അല്പനേരം മുക്കിയ ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ ഇട്ടതിനു ശേഷം ശുദ്ധജലത്തിലേക്ക് മാറ്റുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. നങ്കൂരപ്പുഴുവിന്റെ മുട്ടകളും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളും ജലത്തിലുണ്ടാവുമെന്നതിനാൽ കുളത്തിലെ ജലം മാറ്റി പുതുജലം നിറയ്ക്കാനും മാലിന്യങ്ങൾ പരമാവധി നീക്കം ചെയ്യാനും ശ്രദ്ധിക്കണം. വെള്ളം മലിനപ്പെടാതിരിക്കാൻ ജലസ്ഥിരതയും നല്ല ഗുണമേന്മയുള്ള തീറ്റയും ഉപയോഗിക്കണം. രോഗബാധയുള്ള കുളങ്ങളിൽ ഉപയോഗിക്കുന്ന വല, ബക്കറ്റ്, ഉപകരണങ്ങൾ എന്നിവ മറ്റു കുളങ്ങളിൽ ഉപയോഗിക്കുന്നത് രോഗം വ്യാപിക്കാൻ ഇടയാക്കും. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിനു മുൻപ് കുളത്തിന്റെ അടിത്തട്ടുഴുത് വെയിലത്ത് നന്നായി ഉണക്കുന്നത് രോഗബാധ ചെറുക്കുന്നതിന് ഉത്തമമാണ്. മികച്ച പ്രത്യുൽപാദന ശേഷിയുള്ളതും അതിവേഗം വളരുന്നതുമായ വളർത്തുമത്സ്യമാണ് തിലാപ്പിയ. 200 മുതൽ 1000 കുഞ്ഞുങ്ങൾ വരെ ഒറ്റ പ്രജനനത്തിൽ ഉണ്ടാവാറുണ്ട്. മത്സ്യോൽപാദനത്തിൽ ലോകത്ത് 2-ാം സ്ഥാനമുള്ള തിലാപ്പിയയുടെ ഉൽപാദനം പ്രതിവർഷം 40 ടണ്ണിനും 60 ടണ്ണിനും ഇടയിലാണ്. തിലാപ്പിയയെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് തിലാപ്പിയ ലേക്ക് വൈറസ്. ഇസ്രയേൽ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ 2014 അതിസാന്ദ്രതാ രീതിയിൽ മത്സ്യകൃഷി നടത്തിയ കുളങ്ങളിൽ ഈ രോഗബാധ മൂലം മത്സ്യങ്ങൾ കൂട്ടത്തോടെ

0: ദേഹത്ത് വ്രണങ്ങൾ ഉണ്ടാകുകയും അതിലൂടെ രക്തം വരികയും ചെയ്യും. രോഗം ബാധിച്ച മത്സ്യങ്ങൾ തീറ്റിയെടുക്കുന്നത് കുറയും. കുളങ്ങളുടെ അരികിലൂടെ വളരെ സാവധാനത്തിലാകും നീന്തൽ. വേനൽക്കാലത്ത് ചൂടുകൂടുന്ന സമയത്ത് രോഗബാധയ്ക്ക് സാധ്യതയേറും. രോഗം സ്ഥിരീകരിക്കൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റസ് PCR എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നടത്തുന്നത്. വൈറസ് രോഗമായതിനാൽ ചികിത്സയില്ല. രോഗം വരാതെ നോക്കുകയാണ് ഉത്തമം. ഇതിനായി കൃഷി ചെയ്യുന്ന കുളങ്ങളിലെ താപനില ക്രമാതീതമായി ഉയരാതെ നോക്കണം. വിപണിയിൽ ലഭ്യമായ പച്ച നിറത്തിലുള്ള തണൽ വല ഉപയോഗിക്കാം. കുളത്തിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി അമോണിയ പോലുള്ള വിഷലിപ്ത പദാർത്ഥങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. ഇതിന് കൃത്രിമ തീറ്റ ആവശ്യാനുസരണം മാത്രം നൽകി അവശിഷ്ടങ്ങൾ ദിവസവും മാറ്റുന്നതിനുള്ള സൗകര്യം ഒരുക്കണം. കൂടാതെ കുളത്തിലെ ഓക്സിജന്റെ അളവ് 5 PPA കുറയാതെ നോക്കണം. ഇതിനായി എയറേറ്റർ പോലുള്ള സംവിധാനം ഉപയോഗിക്കാം. കൂടാതെ ഏതെങ്കിലും മത്സ്യത്തിന് രോഗലക്ഷണം കണ്ടുകഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് മാറ്റണം. ഈ മത്സ്യങ്ങളിൽ നിന്ന് രോഗം വേഗം മറ്റുള്ളവയിലേക്ക് പടരും. ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കുഞ്ഞുങ്ങളെ വാങ്ങുക. കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് രോഗം ഒഴിവാക്കാനായി വേണ്ടത്ര തിലാപ്പിയയിലെ വൈറസ് ബാധ മുൻകരുതലെടുക്കുക. ഇതിനായി കൃഷിയിടത്തിന്റെ ശുചിത്വം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനം, വെള്ളത്തിന്റെ ഗുണനിലവാരം എന്നിവ ഉറപ്പുവരുത്തണം. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലാൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിലെത്തിയ അദ്ദേഹം സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 100

0: 89 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും നിർവഹിച്ചു. അതിർത്തി സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പരമോന്നത മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മൊബൈൽ ഫോൺ ബ്രാൻഡുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകമായതായി അദ്ദേഹം പറഞ്ഞു.
1: Electronics manufacturing mein today we have about 25 lakh persons employed aur ye lagatar badh rahi hai. Electronics manufacturing, mobile phone manufacturing, that's growing rapidly aur aaj nirnay le rahe hain next phase of mobile phone manufacturing ka. Mobile phone manufacturing scheme ko approve kiya hai which we will be launching today.
0: നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എ ജി മസിഹ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25 നും 2027 മാർച്ച് 31 നും ഇടയിൽ വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആക്രമണം നേരിട്ട കപ്പലുകളിൽ അകപ്പെട്ട ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
2: Two ships which are foreign flagged, they have been hijacked. We are in touch with the authorities that are concerned in this, and we have 22 Indian nationals, and all of them are reportedly safe, but we are looking into the matter, the welfare and safety of our seafarers and seafaring community, to which we attach very high importance.
0: ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ജെ എസ് എസ് സി സി ജി എൽ സി ഡി പി ഒ പരീക്ഷകളുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഝാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ദീപക് റോഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും ജെ പി എസ് സിയോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ പുരോഗമിക്കുന്നു. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഇടവേളകൾ ഇല്ലാതാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ശേഷി വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു.
4: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
0: ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ജയ്പൂരിൽ ഇന്ന് തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് നാളെ തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ടെലി കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും തമ്മിൽ ധാരണയായി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ബ്രസീൽ മന്ത്രി ഫ്രെഡറിക്കോ ഡി സിക്കേറ ഫിൽഹോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഡിജിറ്റൽ നവീകരണത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താനും പുത്തൻ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്താനും കരാർ സഹായകമാകുമെന്ന് ടെലികോം വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030 ഇന്ത്യൻ മെഡ് ടെക് മേഖല 20% ഡോളറിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാങ്കേതിക മുന്നേറ്റങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മുന്നേറാൻ ഇന്ത്യയ്ക്ക് മികച്ച അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 18th CII ഗ്ലോബൽ മെഡ് ടെക് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH ഹോക്കി ലോകകപ്പ് 2nd പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2nd റൌണ്ടിൽ പ്രവേശിച്ചത്. മത്സരത്തിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം പൂൾ ഇയിൽ മികച്ച പ്രകടനം നടത്തുന്ന 2 ടീമുകൾക്ക് സെമി ഫൈനലിന് യോഗ്യത നേടാനാവും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ദൂരദർശന്റെ മോർണിംഗ് ഷോയിൽ RBI ഗവർണർ പങ്കെടുത്തിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 15 താഴ്ന്ന് 77,522 നിഫ്റ്റി 2 നേട്ടത്തിൽ 24,234 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി പവന് 1,680 വർദ്ധിച്ച് 1,18,480 ഗ്രാമിന് 14,810 ഇന്നത്തെ വില. ഇന്ത്യ മൌറീഷ്യസ് ഊർജ സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരമ്പരാഗത പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശുദ്ധ സുസ്ഥിര ഇന്ധന മേഖലകളിലേക്ക് ഇന്ത്യയും മൌറീഷ്യസും തങ്ങളുടെ ഊർജ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഭാവിയിലെ ഊർജ സുരക്ഷയിലും ഹരിത ഇന്ധനങ്ങളിലുമായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് $230 മില്യൺ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 നിന്ന് 1 കുറച്ച് സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ഇന്ന് രതീഷ് നടുവനാട് എഴുതി അവതരിപ്പിക്കുന്ന ഗാനം.

0: രതീഷ് നടുവനാട് എഴുതി അവതരിപ്പിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി മൈഥിലി കാർത്തിക് എഴുതിയ ഒറ്റക്കിളിയുടെ പാട്ട് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു അശ്വിനി.
1: മോനും മോളും കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോ കൂട്ടിലടച്ച ഒറ്റ കിളിയെ പോലെയായി ഞാൻ. ഇനി വൈകിട്ട് വരെ ഈ ചുവരുകൾക്കുള്ളിൽ കഴിച്ചെടുക്കണം. ഭർത്താവ് പണിയുടെ പേരും പറഞ്ഞ് എവിടേക്കോ പോയിട്ട് നാലഞ്ച് നാളുകളായിരിക്കുന്നു. ഈ തുറന്ന ജയിലിൽ നിന്നും പുറത്തേക്ക് പോയിക്കൂടെയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുറത്ത് എന്നെ കാത്ത ആരുമില്ല കൂട്ടരെ. ഒരു സുഹൃത്തോ പരിചയക്കാരോ പോലും എനിക്കില്ല. ക്ഷേത്രദർശനം എന്റെ ദൗർബല്യമാണെങ്കിലും ഒറ്റയ്ക്ക് പോയും വന്നു ശീലമില്ല. മാത്രമല്ല, കണവൻ അതറിഞ്ഞ വീട്ടിലുള്ള ഈശ്വരനെ പൂജിച്ചാൽ മതി എന്തിനാ അമ്പലങ്ങൾക്ക് പിന്നാലെ പോണതെന്നും പറഞ്ഞ് ഒരു പ്രഭാഷണം തന്നെ തുടങ്ങും. ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയും സ്ത്രീകൾ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ നെറ്റിച്ചുളിച്ചേക്കാം. ഉണ്ടെന്നേ, നിങ്ങൾ എന്നെ വിശ്വസിച്ചോളൂ. എല്ലാ കഥകൾ പറഞ്ഞ് എനിക്കെന്ത് കിട്ടാനാണ്? ഞാൻ ദേവിക, അച്ഛനും അമ്മയും അഞ്ചാങ്ങളമാരും ചേർന്ന ഒരു സന്തുഷ്ട കുടുംബത്തിലെ ഏറ്റവും ഇളയ ആള്. ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലി തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ള 2-ാം കെട്ടുകാരനായ ദിവാകരന്റെ കല്യാണാലോചന വരുന്നത്. ആരെന്ത് മന്ത്രവാദം ചെയ്തെന്നറിയില്ല. വീട്ടിലെല്ലാവരുടെയും ബുദ്ധി മറഞ്ഞുപോയ നാളുകൾ. എന്നെ ഉള്ളം കയ്യിൽ വെച്ച് നോക്കുന്ന വീട്ടുകാർ എനിക്ക് ദോഷമാവുന്നതൊന്നും ചെയ്യില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ദിവാകരന് മുന്നിൽ കഴുത്തു നീട്ടിക്കൊടുത്തു. അന്ന് അദ്ദേഹം കെട്ടിയ മഞ്ഞച്ചരടിൽ കുറച്ച് കയർ കൂടി ചേർത്ത് കെട്ടി ഒരു വാടക വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ എന്നെ തളച്ചിട്ടിട്ട് അയാൾ ഒറ്റയ്ക്ക് ഈ വിശാലമായ ലോകത്ത് പറന്നു നടന്നു. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് വാടക വീടുകൾ മാറുകയും 2 മക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവ ഉറപ്പാക്കിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ യാത്രയും. എന്നാൽ ഒരു മനുഷ്യന് ഇതുമാത്രം മതിയോ? മനസ്സിനും ഒരു വിശപ്പില്ലേ? 2 കുഞ്ഞുങ്ങളില്ലേ? അവരോടൊപ്പം കുറച്ചു സമയം അദ്ദേഹം ചെലവഴിക്കണ്ടേ? താലി കെട്ടിയ ഭാര്യയെ പുറംലോകം എന്താന്ന് കാട്ടിക്കൊടുക്കണ്ടേ? ഒന്നിച്ചിരുന്ന് കളിച്ചിരികൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കണ്ടേ? സ്വന്തമെന്ന് പറയാൻ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടാവണ്ടേ? കുശവൻ ഓട്ടക്കലത്തിലെ കഞ്ഞിവെക്കൂന്ന് പറഞ്ഞ പോലെയല്ലേ റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒക്കെയായി നടക്കുന്ന ദിവുവിന് മക്കൾക്കൊപ്പം കൊതി തീരെ സ്വന്തം വീടിന്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു വീടുണ്ടാക്കി തന്നാ എന്തു പറ്റും? എപ്പോ ചോദിച്ചാലും ദിവു പറയുക അടുത്ത വർഷം നോക്കാന്നാവും. അത് ഗണപതിയുടെ കല്യാണം പോലെയാ. പഠിപ്പും തീർത്ത് ജോലിയും കല്യാണവും ഒക്കെയായി മക്കള് പറന്നകന്നേ പിന്നെ എനിക്കെന്തിനാ വീട്? കാശില്ലാഞ്ഞിട്ടാണോ? കാശില്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. അദ്ദേഹം വീട്ടിലുള്ളപ്പോഴെല്ലാം കൂട്ടുകാരോടാവണം ഉറക്കെ ഉറക്കെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കച്ചവടം നടന്ന കണക്കുകൾ പറയുന്ന കേൾക്കാം. പക്ഷേ അതേപ്പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാ പറയും നിനക്കൊന്നും അറിയില്ല, 10 വയസ്സിന്റെ ഇളപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോഴും കുട്ടിയാണെന്നാ അങ്ങേര് കരുതിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ ആദ്യം ഒരു നെഞ്ചുവേദനയുടെ രൂപത്തിലും പിന്നെ കൊറോണയായും എത്തിയ കാലന്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മനുഷ്യനാ. അപ്പൊ ഞാൻ ഓർത്തു, ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് വന്നു കാണും. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ ഭാര്യയും മക്കളും വഴിയിലാവാതിരിക്കാനെങ്കിലും ഒരു ചെറിയ വീട് ഉണ്ടാക്കുമായിരിക്കും. അതിനുവേണ്ടി കുറെ വിലപിച്ചു നോക്കി. ഓരോ തവണയും തലയാട്ടി കേട്ടതല്ലാതെ ഒരുറപ്പും തന്നില്ല. ചിലപ്പോഴൊക്കെ തോന്നും ഇതുങ്ങയൊക്കെ മനുഷ്യന്മാർ തന്നെയൊന്ന്. ഭാര്യയുടെ വാക്കുകൾക്ക് പുല്ല് വിലയാണെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയുടെ വാക്കുകൾക്ക് സ്വർണത്തെക്കാൾ വിലയാണ് കേട്ടോ. ആ അമ്മയോട് ഇത്തിരിയല്ല, ഒത്തിരി കുശുമ്പ് തോന്നാറുണ്ട്. എവിടെയിരുന്നിട്ടാണെങ്കിലും ദിവുവിനെയും അനുജൻ പ്രഭുവിനെയും ഇപ്പോഴും വരച്ച വരയിൽ നിർത്തുന്നത് അവരാണ്. പണ്ടൊക്കെ എന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ അമ്മയെ കൊണ്ടുവന്ന് കൂട്ടിരുത്താറുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുമായി അടുത്തറിഞ്ഞപ്പോഴാണ് ദിവു മാത്രമല്ല പ്രഭുവും ഭാര്യ ലക്ഷ്മിയും ഒക്കെ ഇവർ വിരൽത്തുമ്പിലിട്ടാട്ടുന്ന പാവകളാണെന്നറിയുന്നത്. ദിവുവിന്റെ ആദ്യം

0: ഭാര്യ വെറുതെ അല്ല ഇട്ടിട്ട് പോയതെന്ന് മനസ്സിലായതും അക്കാലത്താണ്. എന്നേക്കാൾ കഷ്ടം ലക്ഷ്മിയുടെ കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ടും ഒരു കുഞ്ഞിനെ പെറ്റുവളർത്താൻ യോഗമില്ലാതെ പോയ പാവം ലക്ഷ്മി. കൊല്ലത്തിലേറെ നാളും അമ്മായി അമ്മയോടൊപ്പം തന്നെ നിൽക്കാൻ വിധിക്കപ്പെട്ടവള്. അവർ വരച്ച ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ കിടന്ന് വട്ടം കറങ്ങി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നവൾ. ഭർത്തൃവീട്ടിൽ നിന്നും വെറും 10 or 15 kilometers സ്വന്തം വീടുണ്ടായിട്ടും അമ്മായിയമ്മ കനിയുമ്പോൾ മാത്രം അവിടെ പോകാൻ സ്വാതന്ത്ര്യമുള്ളവള്. എപ്പോഴെങ്കിലും വീട്ടിലെ ഞങ്ങൾ ഒത്തുചേർന്നാൽ ഞാനും ലക്ഷ്മിയും ഒന്ന് വായ തുറക്കാൻ പോലും ആവാത്ത വിധം അവിടെ അമ്മയുണ്ടാകും. ഒന്ന് ഫോൺ ചെയ്ത് ലക്ഷ്മിയോട് സംസാരിക്കാന്ന് വെച്ചാ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അമ്മായിയമ്മ ഇരിക്കുന്നത് കൊണ്ട് എന്ന അവളുടെ മറുപടികൾ കേട്ട് ഞാൻ തൃപ്തിയടയണം. ലക്ഷ്മിയുടെ ചേച്ചിയും അനുജത്തിയും അമേരിക്കയിലും ജർമ്മനിയിലൊക്കെയാണ്. വീട്ടിലെ ഇളയ മകളാണവള്. ആ കുട്ടിക്കാണ് ഈ ഗതി. ഭർത്തൃവീട്ടിലെ നിയമാവലി അനുസരിച്ച് അയൽപ്പക്കാരുമായി കൂട്ടുകൂടാൻ പാടില്ല. വീട്ടിലേക്ക് അവളെ തേടി ആരും വരാനും പാടില്ല. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അവൾ പുറം ലോകത്തെ അറിയാതിരിക്കാനായി ഒരു തീപ്പെട്ടി പോലത്തെ ഫോണ് മാത്രം. മക്കളില്ല, കൂട്ടുകാരില്ല, ഉടപ്പിറന്നവരോട് സംഭാഷണങ്ങളില്ല. മനുഷ്യൻ സോഷ്യൽ ആനിമലാണെന്ന് പറഞ്ഞിട്ടും ആനിമലിനേക്കാൾ മോശം സ്ഥിതിയിൽ ജീവിക്കേണ്ടി വരിക. നീ ആരെ തൃപ്തിപ്പെടുത്താനായി ഇവിടെ കിടക്കുന്നത്? വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? ഒരിക്കൽ ഞാൻ ചോദിച്ചു പോയി. ദേവിയേച്ചി, ഞാൻ 2-3 തവണ അച്ഛനോട് ചോദിച്ചു നോക്കിയതാ. സമൂഹത്തിന്റെ ചോദ്യങ്ങളെ പേടിച്ചിട്ടാവാം കെട്ടിച്ചുവിട്ട പെണ്ണ് കുലത്തിന് പുറത്താണെന്ന് അച്ഛൻ അന്ന് പറഞ്ഞത്. അച്ഛനത് പറഞ്ഞത് കേട്ട് ഉള്ളം പൊള്ളി. പിന്നീട് ഒരു വട്ടം ചോദിക്കാൻ അഭിമാനം അനുവദിച്ചില്ല. അവൾ പറഞ്ഞു നിർത്തി. എന്റെ കഥ നേരെ തിരിച്ചാണേ. കല്യാണത്തോടെ വന്നുപെട്ടത് ഒരു ഇരുണ്ട ഗുഹയിലേക്കാണെന്ന് അറിഞ്ഞു വന്നപ്പോഴേക്കും വയറ്റിലൊരു ജീവന്റെ തുടിപ്പ് തുടങ്ങിയിരുന്നു. മകളുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്നറിഞ്ഞിട്ടാവാം വീട്ടിൽ നിന്നും എല്ലാവരും തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോയാല് ഈ മക്കളുടെ കാര്യം എന്താവും? അവരുടെ സങ്കടങ്ങള് ആര് കേൾക്കും? ഈ കാലത്രയും കഴിച്ചെടുത്തില്ലേ? അമ്മയുടെ സഹനത്തിന്റെ ആഴറിഞ്ഞ മക്കള് വലിയൊരു അനുഗ്രഹമാണ്. മക്കളെ ആകാശത്തോളം ഉയരത്തിലേക്ക് പറത്തിവിടാൻ, അവരുടെ ചിറകുകൾക്ക് കരുത്തേകാൻ ഞാനിവിടെ വേണം. രാവിലത്തെ തിരക്കിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന അടുക്കളയിലേക്ക് നോക്കി നിൽക്കെ മുറ്റത്തെ മാവിൻ കൊമ്പിലിരുന്ന് ഒരൊറ്റ കിളി ചിലക്കുന്നുണ്ടായിരുന്നു.
1: മൈഥിലി കാർത്തിക് എഴുതിയ ഒറ്റക്കിളിയുടെ പാട്ട് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി ലതാ പ്രദീപ് എളമ്പാറ എഴുതിയ കവിത മൗന നമ്പരം. ആലപിക്കുന്നു മണികണ്ഠൻ.

ലതാ പ്രദീപ് എളമ്പാറ എഴുതിയ മൗനനൊമ്പരം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മണികണ്ഠൻ. ഇനി നമുക്ക് സർഗജാലകത്തിൽ ഒരു കവിത കേൾക്കാം. പ്രസന്നകുമാർ എഴുതിയ കവിത, ആലാപനം ശ്രീരേഖ.

0: പ്രസന്നകുമാർ എഴുതിയ കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീരേഖ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സർഗജാലകം.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവേട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
4: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846-765-216.
0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര അഭിനേത്രിയായ ഉണ്ണിമായ നാലപ്പാടം.
3: നമസ്കാരം, എൻ്റെ പേര് ഉണ്ണിമായ നാലപ്പാടം. എൻ്റെ ഓണം ഓർമ്മകളിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ചെറുപ്പത്തിലുള്ള, വളരെ ചെറിയ പ്രായത്തിലുള്ള, ഒരു 6 വയസ്സ് കാലഘട്ടത്തിനുള്ളിൽ വരുന്ന അച്ഛൻ്റെ വീട്ടിൽ, നാലപ്പാടത്ത് തറവാട്ട് വീട്ടിലുള്ള ഓർമ്മകളാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. വളരെ പരമ്പരാഗതമായിട്ട് ഒരു ഓണം ആഘോഷം അവിടെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം കർക്കിടകത്തിൻ്റെ സംക്രമം തൊട്ട് വീടൊക്കെ വൃത്തിയാക്കി എല്ലാ പടികളിലും അരി കൊണ്ട് കോലം വരച്ച് ചിയോതിയുടെ ഇല വെക്കും. അങ്ങനെ ചിങ്ങം 1 മുതൽ തന്നെ ഓണ ആഘോഷം തുടങ്ങും. മുറ്റത്തൊക്കെ ചാണകം മെഴുകിയിട്ട് അതിലാണ് പൂക്കളം ഇടുക. ഓണപ്പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഉത്രാട പൂനിലാവേ എന്നുള്ള പാട്ട് തന്നെയാണ്. ഇത്ര കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇത്ര ഓണങ്ങൾ കഴിഞ്ഞു പോയിട്ടും ആ പാട്ടിന്റെ പ്രാധാന്യം തീരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല.

ആ സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വീട്ടിലും അടുത്തുള്ള പ്രദേശത്തൊക്കെ ആയിട്ട്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് ഏകദേശം 10-16 ആൾക്കാരൊരു കൗമാര പ്രായക്കാരായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തില് ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ എന്നെയും കൂട്ടിയിട്ടാണ് അവര് പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോവുക. നാടൻ പൂക്കളൊക്കെ പറിച്ചിട്ട് എല്ലാ ദിവസവും ഓണം തിരുവോണം കഴിയുന്നത് വരെയും പൂക്കൾ ഇടുമായിരുന്നു. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ. കാരണം ഇലയൊക്കെ ഇങ്ങനെ കുമ്പിളാക്കി, നമ്മള് പഴയകാല ഓണ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന പോലെ ഊഞ്ഞാല കെട്ടി പൂക്കള് നാടൻ പൂക്കള് പറിക്കാൻ പോയി, വയലിലൊക്കെ തുമ്പപ്പൂ പറിക്കാൻ പോയി, അങ്ങനെയുള്ള ഓർമ്മകൾ. പുതിയ കാലഘട്ടത്തിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ ദിയക്കുട്ടി പാടിയ പാട്ടുണ്ട്, ബിജുപാൽ സാറിന്റെ മോള് ദിയക്കുട്ടി പാടിയിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എന്നുള്ളൊരു പാട്ട്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഇത് കേൾക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചടി മറിഞ്ഞല്ലോ എന്നുള്ള സോങ്. എൻ്റെ മോൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ഓണത്തെ കുറിച്ച് പാടാൻ പറയുമ്പോൾ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടും ഓണം വന്നല്ലോ എന്നുള്ള പാട്ടാണ്.

0: ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ആ ഒരു കാലഘട്ടത്തിലെ ഈ ഓണസദ്യയും കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മകളെ വരുന്നില്ല. ഈ പൂക്കളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓർമ്മകളാണ് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വരുന്നത്. പിന്നെയും കുറച്ച് വലുതായി സ്വന്തം വീട്ടിലേക്കൊക്കെ മാറിയതിന് ശേഷമാണ് ഓണം, ഓണസദ്യ, ഓണത്തിന് പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. ഓണപ്പാട്ടിൽ അടുത്തതായിട്ട് തിരുവാവണിരാവ് എന്നുള്ള സിനിമാ ഗാനത്തെ കുറിച്ചാണ് പറയാനുള്ളത്. കുറച്ച് വർഷങ്ങളായിട്ട് ഓണക്കാലഘട്ടത്തിലെ തിരുവാതിര അടക്കി ഭരിക്കുന്ന ഒരു പാട്ടാണ് തിരുവാവണിരാവ് എന്നുള്ളത്. ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു സോങ് നമ്മളും തിരുവാതിര കളിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടും വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്.

നാട്ടിലെ ക്ലബിലൊക്കെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമായിരുന്നു. നാട് ഒത്തുചേരുന്ന ഒരു ദിവസമായിരുന്നു. നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒത്തുചേരാൻ ഒരു അവസരം ഒരുക്കുന്ന ഒരു കാര്യമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഏതെങ്കിലും ഒരു സ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിന്റെ ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് ഒരു ദേശത്തെ മുഴുവൻ ആൾക്കാരും ഒത്തുചേർന്നിട്ട് പരിപാടികൾ ഉണ്ടാവുമായിരുന്നു. അപ്പൊ എല്ലാ വർഷവും സിനിമ ഗാനങ്ങൾ അതിന്റെ അന്താക്ഷരിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും ഉദ്ദേശം. അതിനുവേണ്ടി പാട്ട് പഠിച്ചിട്ടൊക്കെ പോകും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷം എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു ഓർമ്മയാണ്. ഇപ്പൊ കുറേ നാളായിട്ട് അങ്ങനെയുള്ള പരിപാടികൾ മിസ് ചെയ്യുന്നു. ശരിക്കും ഓണത്തിൽ അങ്ങനെയുള്ള ക്ലബ് പരിപാടികളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓണപ്പാട്ടിന്റെ കൂട്ടത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പാട്ട് പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടാണ്. പൂകൊണ്ടും ഓടും പൊന്നിൻ ചിങ്ങത്തിൽ എന്നുള്ള വരികളൊക്കെയും ഓണത്തെ വരച്ചു കാട്ടുന്ന രീതിയിൽ ആ ഒരു കാലഘട്ടത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള വരികളാണ്. പൂവിളി പൂവിളി എന്നുള്ള ഗാനം ഒരുപാട് ഇഷ്ടമാണ്.

0: ഓണം ഗാനോത്സവം.
1: ചെറുപ്പത്തില് നല്ല രീതിയിൽ ആൾക്കാർ സമ്മാനമൊക്കെ സ്പോൺസറും ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു തവണ ഈ അന്താശ്ശേരിയിൽ ഒരു ഗോൾഡ് റിങ് എനിക്ക് സമ്മാനം കിട്ടി. അപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങിക്കണം, അടുത്ത പ്രാവശ്യം ഗോൾഡ് കിട്ടുമോ എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു ഒരുപാട് ആൾക്കാർക്കൊക്കെ. പക്ഷെ നെക്സ്റ്റ് ഇയർ മുതൽ സമ്മാനം മാറി. അപ്പോ അത്രത്തോളം ജനപങ്കാളിത്തമുള്ള ആൾക്കാരുടെ സപ്പോർട്ടുള്ള പരിപാടികൾ ഓണക്കാലത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു മക്കൾ മുതൽ വലിയ 10-60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വരെ പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചുകൊണ്ടിണ്ടായിരുന്നത്. ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ക്ലബ്ബ് പരിപാടികളും മറക്കാനാവാത്ത ഓർമ്മകളാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എന്നുള്ളൊരു പാട്ട്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചടിമറിഞ്ഞല്ലോ എന്നുള്ള സോങ്. എൻ്റെ മോൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ ഓണത്തെക്കുറിച്ച് പാടാൻ പറയുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടും ഓണം വന്നല്ലോ എന്നുള്ള പാട്ടാണ്.

ചോന്ന ചാമ്പയ്ക്ക ചുണ്ട് കടിച്ചിട്ട് ചോദ്യമേറിഞ്ഞവരാരാണ്.

സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഓണാഘോഷങ്ങൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഓണസമയം ആകുമ്പോഴേക്കും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ആഡ് ഫിലിംസിന്റെ ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടി വിയിലേക്കുള്ള ഇന്റർവ്യൂസ് കാര്യങ്ങൾ. അപ്പൊ ആ ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തിരക്ക് വരാറുണ്ട്. പിന്നെ ഓണാഘോഷം വീട്ടിൽ തന്നെയായിരിക്കും. ഇപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് തിരുവോണം ആഘോഷിക്കുക. ഉത്രാടത്തിന്റെ സമയത്ത് എന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഉത്രാടവും തിരുവോണവും രണ്ട് വീടുകളിലായിട്ടാണ് ആഘോഷിക്കുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെയുള്ളത് പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി എന്നുള്ള സോങ്ങാണ്.

0: ഓണം ഗാനോത്സവം. ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ചെറുപ്പത്തിലെ കണ്ട് ഒരുപാട് ആരാധിച്ചിരുന്ന വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടി. ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, മനോജേട്ടൻ, അശോകൻ ചേട്ടൻ, പിന്നെ സുധീഷ് ചേട്ടൻ, വിനീത് ഏട്ടൻ, അങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുള്ളൊരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം എന്നെ സംബന്ധിച്ചിട്ട് വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. ഇനി ഓണം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സിനിമയുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തവണത്തെ ഓണം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്, കാരണം ഈ ചിങ്ങം ഒന്നിന് ഈ വർഷം അഭിനയിച്ചിട്ടുള്ള എൻ്റെ രണ്ട് സിനിമകൾക്ക് ചേർത്തിട്ട് എനിക്കൊരു അവാർഡുണ്ട്. മലയാള പുരസ്കാരം എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് പരിവാറിലെയും ധീരനിലെയും പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൊരു അവാർഡാണ്. പരിവാറും ധീരനും രണ്ടും ഈ വർഷം ഇറങ്ങിയ പടമാണ്. പരിവാറിൽ ചെയ്തിട്ടുള്ള നിഷ എന്ന ക്യാരക്ടറിന് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ അതിന് തന്നെയാണ് അവാർഡും കിട്ടിയിട്ടുള്ളത്. സോ ഈ വർഷത്തെ ഓണം ചിങ്ങം ഒന്ന് തന്നെ അവാർഡിലൂടെ തുടങ്ങിയത് ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള രണ്ട് പരസ്യങ്ങൾ എനിക്ക് ഈ വർഷം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പരസ്യ ചിത്രങ്ങളാണ് ടി വിയിലേക്കുള്ളത്. പരിവാറും ധീരനും കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ പടം അവൈലബിൾ ആണ്. എല്ലാവരും ആമസോൺ പ്രൈമിൽ പടം കാണുക.

0: ഇത്തവണ ഓണത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് വന്നതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ എറണാകുളം സെറ്റിൽഡാണ്. ഓണം, വിഷു അങ്ങനെയുള്ള ആഘോഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ നാട്ടിലേക്ക് വരും. നാട്ടിലെല്ലാവരോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പം തന്നെ ആഘോഷിക്കും. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ റിലേറ്റീവ്സും കുടുംബ വീട്ടിൽ ചേരും. എൻ്റെ അമ്മ, അമ്മയുടെ അനിയത്തി, അമ്മയുടെ അനിയന്മാർ, അങ്ങനെയുള്ള എല്ലാവരുടെ ഫാമിലിയും ഒരു ദിവസം ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുക. ചിലപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാവും അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്നാവും. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചെറിയ രീതിയിൽ ലളിതമായിട്ട് ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോഴാണ്. അതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും 10-20 ആൾക്കാർ എപ്പോഴും വീട്ടിലുണ്ടാവും. കുടുംബത്തോടൊപ്പം വലിയ രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ഓണാഘോഷമൊക്കെ ഒന്ന് കുറഞ്ഞു. എന്നാൽ പോലും ഓണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നൊസ്റ്റാൾജി തന്നെയാണ്, ഒരുപാട് ഓർമ്മകളായി വരക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
1: നാളെ കസിനപ്പുരം ബേക്കലിൽ

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: പഴയ ഓണ ഓർമ്മകൾ തന്നെയാണ് മനസ്സിൽ കൂടുതലും തങ്ങി നിൽക്കുന്നത്. പഴയ അത്ര ഒരു ആഘോഷം ഇപ്പം അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അതൊരു പക്ഷേ മുമ്പുള്ള നമ്മുടെ പാർട്ടിസിപ്പേഷൻ പോലെ ഇരിക്കും. ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പോകുന്ന പ്രായത്തിൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനും എൻജോയ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഇപ്പം അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനൊരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്.
3: കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആറന്മുള പള്ളിയോടെ മാർപ്പുവിളി വള്ളംകളി എന്നുള്ള പാട്ട് പാടാറുണ്ടായിരുന്നു. അത് ആ ഒരു ഗ്രൂപ്പ് സോങ് പാടുമ്പോൾ അതിൻ്റെ എനർജി മുഴുവൻ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നൊരു പാട്ടായിരുന്നു ആറന്മുള പള്ളിയോടം എന്നുള്ള പാട്ട്. അതും ഒരുപാട് ഇഷ്ടമാണ്.

ഇനി ഓണപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഓണപ്പാട്ട് എന്ന് പറയുന്നത് ഏത് മൂഡ് എന്നുള്ള പാട്ട് തന്നെയാണ്. ഒരു ഓണം മൂഡ് എന്നുള്ള പേരിൽ തന്നെയാണ് സാഹസം മൂവിയിലെ പാട്ട്. ഒരു 2 മാസം മുമ്പ് അഡ്വാൻസ് ആയിട്ട് ആ പാട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് പോകുന്നൊരു പാട്ട് ഓണം മൂഡ് തന്നെയാണ്. കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഈ പാട്ട് ആ ഒരു വൈബിലാണ് എല്ലാവരും നിൽക്കുന്നത്. പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുണ്ടുടുത്ത് പോവുക. അപ്പോൾ അങ്ങനെ വൈബിനനുസരിച്ചിട്ട് കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ട്രെൻഡ് പ്രേമം സിനിമ മുതൽ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. ആ ഒരു ട്രെൻഡിനൊത്തൊരു പാട്ട് തന്നെയാണ് ഏത് മൂഡ് അത്തം മൂഡ് എന്നുള്ള പാട്ട്.

0: റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണക്കാലം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ചലച്ചിത്ര അഭിനേത്രി ഉണ്ണിമായ നാലപ്പാടം,
2: ഓണം ഗാനോത്സവം,
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം. ഓണം ഗാനോത്സവത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശ്.
1: ഹായ്, ഹലോ, ഞാൻ അഞ്ജന പ്രകാശ്, ഒരു വടക്കൻ പ്രണയപർവം എന്ന സിനിമയിലെ നായികയാണ്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ റേഡിയോ മലബാറിൽ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഓണവിശേഷങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാനും ഒപ്പം എൻ്റെ കുറച്ച് ഫേവറേറ്റ് സോങ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ മദുരാശിപ്പട്ടണം എന്ന സിനിമയിലെ പൂക്കൾ പൂക്കും തരണം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള അതോടുകൂടി തന്നെ നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമല്ലേ.

ഓണ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക നമ്മുടെ കുട്ടിക്കാലത്തെ ഓണത്തിലെ ഓരോ കാര്യങ്ങളായിരിക്കും. കാരണം എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി അതുപോലെ തന്നെ എൻ്റെ അച്ഛമ്മ എല്ലാവരും കൂടെ പൂക്കൊട്ട ഉണ്ടാക്കുന്നു. പൂ പറിക്കാനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരുവോണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും തറവാട്ടിൽ ഒത്തുകൂടിയിട്ട് ബഹളവും ഓണസദ്യയും പൂക്കളവും അതൊക്കെ ആയിട്ട് ഒരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടാത്ത നല്ല നല്ല ഓർമ്മകളാണത്, ഓണത്തിൻ്റെ ഓർമ്മകളാണ്. അപ്പോൾ എൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത്, ഓണം മെമ്മറി എന്ന് പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാവരും കൂടെ കൂട്ടുകൂടി ഇരുന്നിട്ട് ഓണം ആഘോഷിച്ച ആ ഓർമ്മകളാണ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് നമുക്ക് കേൾക്കാം.

ഒരു വടക്കൻ പ്രണയപർവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ സിനിമ ഒരു വടക്കൻ പ്രണയപർവം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് ഫ്ലവേഴ്സ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാണ്. അപ്പൊ സിനിമ കാണാത്തവരായിട്ടുള്ള എല്ലാവരും സിനിമ കാണണം എന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു സിനിമയാണ്. ഓഡിഷൻ ത്രൂ ആണ് ഞാൻ ഇതിൽ കാസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ക്യാരക്ടർ സപ്ന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കോളേജ് സ്റ്റുഡൻ്റ് ആണ്, ക്യാമ്പസ് മൂവി ആണല്ലോ. അങ്ങനെ ഒരു ക്യാമ്പസ് മൂവി ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആളാണ് ഞാൻ. കാര്യം കുറച്ചുകൂടെ ഈ ജങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എൻ്റെ ഒരു ഏജിന് സ്റ്റാർട്ടിങ് ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയിൽ നായികയായിട്ട് ചെയ്യാൻ പറ്റിയതിൽ. നമുക്ക് നമ്മുടെ ഈ സിനിമയിൽ എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള ഈ മരത്തണൽ താമര ചിറകൾ ചാരിയ പൂമഴ നീയല്ലേ, ആ സോങ് നമുക്ക് കേൾക്കാം.

0: രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

ഓണം ഗാനോത്സവം. ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശ് തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഓണം ഗാനോത്സവത്തിൽ.

കണക്ഷനെന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ലായിരുന്നു. സിനിമ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ഷൂട്ട് കംപ്ലീറ്റ് കണ്ണൂർ തന്നെയായിരുന്നു, കണ്ണൂർ എസ് എൻ കോളേജിലും അവിടെയൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ 45 days 50 days അവിടെ തന്നെയായിരുന്നു, വടക്ക് ഭാഗമാണല്ലോ. പിന്നെ ഞാനൊരു കോഴിക്കോടുകാരിയാണ്, അപ്പോൾ നമ്മുടെയൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ എന്താ ഭയങ്കര മുന്നിലാണല്ലോ നമ്മൾ വടക്കോട്ടുള്ളവർ. അപ്പോൾ ആ ഒരു ഇതിൽ കണ്ണൂർ കോഴിക്കോട് ഫുഡിൻ്റെ കാര്യത്തിൽ ബെസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്ക് കണ്ണൂർ പോയപ്പോൾ കുറേ ഫുഡ് സ്പോട്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്കങ്ങനെയാണെങ്കിൽ ഫുഡിനെ കുറിച്ചുള്ളൊരു സോങ് തന്നെ കേൾക്കാം അടുത്തത് അല്ലേ. അപ്പോൾ ഫുഡിൻ്റെ സോങ് ആയിട്ട് നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ ആ സോങ് കേൾക്കാം.

ചെറുപ്പം മുതലേ അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ സിനിമ എന്ന അങ്ങനെ മോഹമൊന്നും ഉള്ളിൽ വെച്ച് സിനിമയിൽ എത്തിപ്പെട്ട ഒരാളല്ല. അഭിനയം ഇഷ്ടമായിരുന്നു. മോണാക്ട് നാടകം അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 10-200 സ്റ്റേജുകളിൽ നാടകം ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ കാര്യങ്ങളിലൊക്കെ പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കലയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിലും സിനിമ എന്ന് ഞാൻ ഒട്ടും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും ഞാനിങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു നായികയായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നു തീരെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സിനിമയാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. വിശ്വസിക്കുന്നതല്ല, സിനിമയാണ് എൻ്റെ ലൈഫ്. അപ്പം സിനിമ ലൈഫായതുകൊണ്ട് തന്നെ സിനിമയിൽ ഓരോ സോങ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സോങ്സ് എന്ന് പറയുന്നത് എന്താ, ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന കുറച്ച് സോങ്സ് ഉണ്ട്. അതിലുള്ളതാണ് ഫീനിക്സ് എന്ന സിനിമയിലെ എന്നിലെ പുഞ്ചിരി നീയൂ നിന്നിൽ പൂത്തൊരു ഞാനോ, ആ സോങ്. അപ്പം നമുക്ക് അടുത്തായിട്ട് ആ സോങ് ഒന്ന് കേട്ടാലോ.

ഫാമിലിയിൽ അച്ഛൻ അമ്മ പിന്നെ എൻ്റെ സിസ്റ്റർ മാരീഡാണ്. ചേച്ചിക്കൊരു മോനുണ്ട്. അച്ഛമ്മ കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം ആള് ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ എഡ്യൂക്കേഷൻ, ഞാൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഞാൻ ബി എഡിന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബി എഡ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കായില്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ആ ടൈമിലാണ് ഞാൻ ഈ മൂവിയിലേക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബി എഡിന് അറിയാലോ, അങ്ങനെ ലീവ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, നമുക്ക് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബി എഡ് വേണോ അല്ലെങ്കിൽ ആക്ടിങ് വേണോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആക്ടിങ് ചൂസ് ചെയ്തു. വീട്ടിലെ ഫാമിലി എല്ലാവരും സപ്പോർട്ടായിരുന്നു, കാരണം അവർക്കെല്ലാവർക്കും അറിയുന്നതാണ് ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖല ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം നമുക്ക് ഫാമിലിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഒരു സോങ് തന്നെയാവാം. ജേക്കബിൻ്റെ സ്വർഗരാജ എന്ന സിനിമയിലെ ഈ ശിശിരകാലം എന്ന് പറഞ്ഞിട്ടുള്ള സോങ്, അത് കേൾക്കാം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ
3: ഓണമെത്തുകയാണ്
2: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക്. റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനം.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: അഞ്ജന പ്രകാശിന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള, അതായത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നല്ല നല്ല സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, ഇതേപോലെ നായികയൊക്കെ ആയിട്ടൊരു സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് എന്താ നല്ല നല്ല സിനിമയുടെ ഭാഗമാവുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല ക്യാരക്ടർ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ ക്യാമ്പസ് മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഇതിൽ കിട്ടിയത്. പക്ഷേ നമുക്ക് വേറെ പല ക്യാരക്ടേഴ്സും ഇനി ലൈഫിൽ അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ സിനിമാ ജീവിതത്തിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിരിക്കണം എന്നില്ല. ഓരോ ക്യാരക്ടറിനും ചലഞ്ചസ് ഉണ്ടാവും. ഓരോ ഫിലിമിനും ഡിഫറെൻ്റ് രീതിയിലായിരിക്കും ചലഞ്ചസ് കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ഫിലിം എന്ന് പറയുന്നത് ഇതൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സിനിമ അത് ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഇപ്പോൾ കുറേ നേരമായില്ലേ നമ്മൾ കുറേ മെലഡി സോങ്സ് കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ സിനിമയിലെ തന്നെ ഒരു വടക്കൻ പ്രണയപ്രവത്തിലെ ബൂം ചിക്ക പാപ എന്ന് പറഞ്ഞ താപ്സി പാടിയിട്ടുള്ള ഒരു സോങ് കേൾക്കാം.

ഇപ്പോഴത്തെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത്, നല്ല നല്ല സിനിമയുടെ ഭാഗമാവുക, നല്ല നല്ല സിനിമകൾ ചെയ്യുക. പണ്ട് KGF ഫിലിയേഴ്സ് സാർ പറഞ്ഞതുപോലെ, ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായതല്ല, ഞാൻ തല്ലിയ 10 പേരും ഡോണായിരുന്നു എന്ന് പറയുന്ന പോലെ, ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്നതല്ല, ഏതെങ്കിലും 10 സിനിമയിൽ അഭിനയിക്കുക എന്നതല്ല, പക്ഷേ നമ്മൾ അഭിനയിക്കുന്ന 10 സിനിമയും ഒരു ഹിറ്റാവുക, നല്ല സിനിമയാവുക, അതേപോലെയുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്, നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് ഓഡിയൻസ് എൻജോയ് ചെയ്യണം, നമ്മുടെ മൂവി എൻജോയ് ചെയ്യണം, നമ്മുടെ ആക്ടിങ് അംഗീകരിക്കണം, നമ്മളൊരു നല്ല ആക്ടറാണെന്ന് പറയണം. അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പം സിനിമയാണ്. അടുത്ത എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള സോങ്ങാണ് സഹാര പൂത്തതോ. ഞാൻ അത്ര വലിയ സിംഗറൊന്നുമല്ല, എന്നാലും ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശിന്റെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഞങ്ങളെന്ന് പറയുന്നത് ഓണം വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഫാമിലിയാണ്. പക്ഷേ ഈ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഞങ്ങളുടെ അച്ഛമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛമ്മ ഞങ്ങളുടെ ഈ ഓണത്തിന് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം അങ്ങനെ ഓണം സെലിബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അച്ഛമ്മ എന്ന് പറയുന്നത് അത്രയും മുതിർന്ന ഒരു മെമ്പറായിരുന്നു. അപ്പം നാളില്ലാതെ നമുക്ക് എന്തോണം. അടുത്തത് നമുക്ക് തുടരും എന്ന സിനിമയിലെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ ആ സോങ് ഒന്ന് കേട്ടേക്കാം. എനിക്കും അതുപോലെ തന്നെ എൻ്റെ നെഫ്യു എൻ്റെ ചേച്ചിയുടെ മോനും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സോങ്ങാണിത്. അപ്പോൾ ഇത് ഞാൻ അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്.

0: അപ്പോൾ റേഡിയോ മലബാറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു പൊന്നോണം ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലെ ലാസ്റ്റ് സോങ്.
1: പിടയുന്നോരെൻ്റെ ജീവൻ
0: ബാക്കി റേഡിയോ മലബാറിലേക്ക് കേട്ടോ.

ഒരു വടക്കൻ പർവം എന്ന ചിത്രത്തിലെ നായിക അഞ്ജന പ്രകാശ് അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഓണം ഗാനോത്സവം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 6, ഹിജ്റാവർഷം 1448, റബിയുൽ അവൽ 7, ശകവർഷം 1948, ശ്രാവണം 31, 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.